रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: रेडियो सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കുരീത്തി. ഞാൻ ചച്ചു. എന്തൊരു നല്ല ദിവസമാണെന്ന് അറിയുന്ന നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് വരിക, സന്തോഷത്തോടു കൂടി ഈ ഒരു ദിവസം മുന്നോട്ട് പോകണേന്ന് ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്, ഞാനിതൊക്കെ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം നടക്കണമെന്ന്. നടന്നിട്ടില്ലെങ്കിൽ ഡിപ്രഷൻ അടിക്കുക, നിരാശ വരിക, പിന്നെ വല്ലാത്ത മൂഡിലേക്ക് പോവുക, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ആഗ്രഹിക്കുക, ആഗ്രഹിച്ചതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈഫ് എന്നുള്ള പേരൊന്നും പറയില്ല. പകരം എന്താണോ ലൈഫിൽ സംഭവിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് നോക്കുക. അത് മാത്രമല്ല, നമുക്കൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് മോശമാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും, അത് കറക്റ്റ് ചെയ്യാനുള്ളത്. നമ്മളത് നോക്കണം, നമ്മളത് കണ്ടേ പറ്റൂ, എന്നിട്ട് അത് സോൾവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സന്തോഷത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം എന്തൊരു കാര്യം സംഭവിച്ചാലും അത് നല്ലത് വേണോ മോശമായിട്ട് വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇനി അത് മോശമായിട്ട് സംഭവിച്ചാൽ കൂടി അതിനൊരു സൊല്യൂഷനും തൊട്ടടുത്തുണ്ടാകും, അത് കണ്ണ് തുറന്ന് നോക്കുക. അതിനായിട്ട് ഇപ്പൊന്ന് എഴുന്നേറ്റ് വരണം, കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ ചച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മൾ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അത് എത്രത്തോളം അതിനകത്തൊരു ലോജിക് ഉണ്ടാകും? ഇപ്പോൾ രണ്ടു പേര് തമ്മിൽ സംസാരിച്ചൊരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല, അവര് നമ്മളോട് വന്നിട്ട് പറയുന്നു ഇന്നതാണ് നമ്മൾ സംസാരിച്ചതെന്ന്. അയാൾ സത്യമാണോ നുണയാണോ പറയണേ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഒരാളെ കോർണർ ചെയ്തിട്ട് അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളോട് നമ്മൾ പറയുന്നു നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നമ്മൾ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച്, നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ആർഗ്യുമെന്റിന് പോകുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നും വേണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞ ദിവസം. ഒരാളെ മറ്റൊരു ലേഡി വളരെ ഹാഷായിട്ട് സംസാരിക്കുന്ന ഒരാളോട് അപ്പൊ ചോദിച്ചപ്പോ ആ വ്യക്തി ആരോടോ എന്തോ പറഞ്ഞതിനാണ് ഈ ലേഡി അവരോട് തട്ടിക്കേറി സംസാരിക്കുന്നത്. അപ്പൊ കേട്ടുനിന്ന് എല്ലാവർക്കും തോന്നി എന്തിനാണ് ഇവർ അനാവശ്യമായിട്ട് അയാളോട് തട്ടിക്കേറുന്നത്. അതും അവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ആരോ എന്തോ വന്ന് പറഞ്ഞു. അത് കേട്ടതിന്റെ ഒരു കാര്യം ബലത്തിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കാൻ പോകാൻ പാടുള്ളൂ. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppam nedu free cash vouchers.
2: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമുക്കൊക്കെ ഉണ്ടോ അത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജഡ്ജു. നമ്മളെല്ലാവരും ശരിക്കും കോമൺ സെൻസ് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിന്ന് നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നമ്മൾ ഇരുന്ന് ചിന്തിച്ചേ പറ്റൂ. നമ്മൾ ഈ പെരുമാറുന്നതും നമ്മൾ ഈ സംസാരിക്കുന്നതും എല്ലാം കോമൺ സെൻസ് വെച്ചിട്ട് തന്നെയാണോ? കാരണം പലപ്പോഴും നമുക്ക് ഈ ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അവരോടുള്ള ഒരു ഫ്രീഡത്തിന്റെ പേരിലെല്ലാം നമ്മളുടെ പെരുമാറ്റം ചിലപ്പോൾ ഒരു പക്വതയില്ലാത്തതുപോലെ ആയി മാറാം, അല്ലെങ്കിൽ ഒരു വകതിരിവില്ലാത്തതുപോലെ ആയി മാറാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേർഡ്. ഇപ്പോൾ ഒരാളോട് നമുക്ക് അതിയായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുത, നല്ല സൗഹൃദം ഉണ്ടെന്ന് കരുത, പക്ഷേ എന്നിരുന്നാൽ കൂടി അയാളുടെ കാര്യത്തിൽ ഇടപഴകുന്നതും അവരെക്കുറിച്ച് സംസാരിക്കുന്നതും നമ്മളെപ്പോഴും ഒരു വകതിരിവ് വെച്ചുകൊണ്ടായിരിക്കണം. നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറി ചെല്ലാനുള്ള ഒരു ഫ്രീഡം ഒന്നും നമുക്ക് ആർക്കും ഇല്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ പെരുമാറുന്നത് വകതിരിവോടു കൂടിയിട്ടാണോ എന്ന്. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ഈ സൺഡേ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയുടെ കൂടെ ഞാൻ ജച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പെരുമാറുമ്പോൾ കോമൺ സെൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയും. അതുപോലെ തന്നെയാണ് സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ, ഒരു പ്ലേസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കിച്ചിരിക്കുന്നത് കാണാറുണ്ട്, ചിലർ ഒരു പരിസരം മറന്ന് പെരുമാറുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ഓരോ മര്യാദകളുണ്ട്. ഇപ്പോൾ യാത്രകളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്, ഒരു ബസ് സ്റ്റോപ്പിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്, ഒരു ഓഫീസ് സ്പേസിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്, എന്തിന് വാഷ്റൂമിൽ പോലും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ ഈ മര്യാദകൾ പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ തലം മുതൽ കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ വീട്ടിലേക്ക് അവരത് കൊണ്ടുവരും. എന്താണോ കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് അത് തീർച്ചയായിട്ടും വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ വലിയ ആൾക്കാരത് കാണും. അങ്ങനെ എങ്ങനെ ഇവർക്ക് ബോധം വരട്ടെ എന്നുള്ള ഇതിലാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സംസാരവും എല്ലാം ഇത്തരത്തിലുള്ളതാണോ എന്ന്. നമ്മൾക്കല്ലേ നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിവേ, നല്ലൊരു സൺഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
2: In association with
1: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് 11 ഒക്ടോബർ ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പലപ്പോഴും ലൈഫിലെ വലിയ വലിയ വിജയങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കും, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ടല്ലേ. ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് കേട്ടോ, വിജയം ആഘോഷിക്കുന്നത് നല്ലതാണ്, എന്നാൽ പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിനേക്കാൾ പ്രധാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേട്ടോ. വിജയം ആഘോഷിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും തിരിച്ചടികളോ പരാജയങ്ങളോ ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ചില സമയത്ത് പരാജയങ്ങളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും, വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ വിജയങ്ങൾ വരുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാൻ, അതിൽ മനസ്സ് നിറയാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നല്ല നല്ല ചിന്തകളോടുകൂടി തന്നെ ഒരു നല്ല ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്ത് ഈ ഒരു ഡേ കുറച്ചുകൂടി മനോഹരമായിട്ട് മാറും അല്ലേ. അപ്പം നിങ്ങളുടെ ഡിയോ വൺസിന് ഇന്ന് 11 ഒക്ടോബർ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് ആ വിശേഷങ്ങളൊക്കെ അയക്കാൻ സാധിക്കും. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ, സന്തോഷങ്ങൾ ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണ്.
6: You are listening to Radio Suno 91.7 FM,
7: Qatar's favorite radio station.
8: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
3: മഴ പാടും കുളിരായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
7: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടുപോകുന്ന ടൈമാണ്. ഇതാ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ, ഷാജു ശ്രീധർ, മണി മച്ചിങ്ങൽ, ഷാജഹാൻ, അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിൻ്റെ ഒക്കെ മോർണിംഗ് ആദ്യം തന്നെ വരുന്നുണ്ട്. ബിജു, സജീർ, സഞ്ജു മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീരാൻ ഖാൻ, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ബിബി, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ്, അദ്ദേഹം വിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സാജൻ ജോയിൻ ചെയ്യുന്നു. അൻസൽ പറയുന്നു, ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അമാൻ ഷജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രഭുജി, അബിജാനിക്സൻ, നൗറിൻ, നസ്റിൻ, ഫൈസൽ, ഗുഡ് മോർണിംഗ്. ലോകത്തെമ്പാടുമുള്ള റേഡിയോ ശ്രോതാക്കൾക്കും മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. ഇന്നത്തെ ദിവസം സജീവമായ ഊർജ്ജവും അചഞ്ചലമായ സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ ആർ ജി എസിനും എന്നുകൂടി പറയുന്നു. കൂടെ ഫൈസൽ, ബാബുരാജ്, സത്താർ, അക്ബർ, ഷിബു, ശ്രീരാമൻ, അങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് നമ്മളും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ജിസൽ ആൻഡ് ജിയാൻ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് വീക്ക് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. റിജീഷിൻ്റെ മെസ്സേജ്, നിസ നല്ലൊരു ദിവസം നേരുന്നു, തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അതിഥി 5-ാം തീയതി വീട്ടിൽ വന്നു. വൈറൽ പനിയായിരുന്നു, മോന് വന്നു, പിന്നെ എനിക്ക് ഇപ്പോൾ വൈഫിന് വന്നു. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാസ്കൊക്കെ ഇട്ട് ഇറങ്ങിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് റിജേഷാണ് റിജേഷിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളത്. നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു, അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. മുസ്താഖിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. മൻഹക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. മുസ്താഖും ഹൈക്കയും ആഡമുമാണ് വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മൻഹ മോൾക്ക്, മൻഹയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ അസറും ഉമ്മക്കുൽസും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്, വി ഗോട്ട് എക്സാം ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർക്ക് വളരെ വളരെ നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ആൽഫ്രഡിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഓക്കെ, അവർ ലയോള ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് യാത്ര. പ്രണവും പ്രാർത്ഥനയുമാണ് രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അബ്ദുൽ റൌഫ് ആണ്, ഗുഡ് മോർണിംഗ്, റുവ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. റുവയ്ക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ മീവൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മീവൽ. സൂര്യദർശ് ദിനേഷിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റോസ് ഫാമിലിയിൽ നിന്നും ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി ഒന്ന് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.

ആതിഫ് അസ്ലം പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോകുന്ന ടൈമിൽ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് ചോദ്യം ചോദിച്ചില്ലല്ലോ, അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യത്തിലേക്ക്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് സെർച്ച് ചെയ്ത് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ്? ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. പെട്ടെന്ന് ഇത്ര മാത്രം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ കുട്ടികളോടുള്ള ചോദ്യം. കുറച്ച് ലേറ്റായി നമ്മുടെ ഇന്നത്തെ ചോദ്യം, പക്ഷേ അത് ഉത്തരങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ പേരും ഒക്കെ തന്നെ സ്പെസിഫിക് ആയിട്ടൊരു പേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ പേരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേരുകളും അയക്കാം കേട്ടോ. രണ്ട് പേരുകളും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്കാണ് ഉത്തരങ്ങൾ വരേണ്ടത്. എല്ലാ റേഡിയോ സുനോ കൂട്ടുകാർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവ്, സാന്ദ്ര, നോഹ്, ആഹിൽ, ആയിഷ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആർ ജെ നീ എന്ന് പറഞ്ഞിട്ട് രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഒരു ബർത്ത്ഡേ വിഷസ് പറയുമോ? തീർച്ചയായിട്ടും പറയാലോ. നെയിം അശ്വതി പ്രവീൺ. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അശ്വതിക്കുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് സുജി

സഫാൻ അബ്ദുള്ള ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സഫാൻ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഹേ നിസ് ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രു സി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ചന്ദ്രു. മെസ്സേജ് ഫുള്ളായി വായിക്കുന്നില്ല, എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഫൈസലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് മനോജ് എൻ മോഹനനാണ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഹാവ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നല്ലൊരു ഡേ അനിരുദ്ധിനും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അർമാൻ സഫയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഐ എം സഫ ഫാത്തിമ ശാന്തിനികേതൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് സഫക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫൈസ് കെ ടി പറയുന്നത് വെളിച്ചമില്ലാത്തതിനാൽ പലതും നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നാൽ വെളിച്ചം കൂടിപ്പോയത് കൊണ്ടാണ് അത്ര ചിലർക്ക് ഒന്നും കാണാൻ കഴിയാതെ പോകുന്നത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു സുപ്രഭാതം. റേഡിയോയിലൂടെ ഈ മനോഹരമായ നിമിഷങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിനം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈസ് ബ്രില്യൻ സ്കൂളാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹേ നിസ, വിഷ് മൈ ജോ ബ്യൂട്ടിഫുൾ മോർണിംഗ് ആൻഡ് ഓൾസോ പ്ലീസ് വിഷ് മൈ ഡിയറസ്റ്റ് ടിന് എ ഹാപ്പി ബർത്ത്ഡേ എന്നുകൂടി പറഞ്ഞിട്ടാണ് ഷഫ്ന അഷ്റഫിൻ്റെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ഡേ വിഷ് ചെയ്യുന്നത് നമ്മുടെ ആരവ് അനീഷാണ് കേട്ടോ. കൂടെ തന്നെ ഫിറോസിൻ്റെ മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിഷാദ് നിസുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഒരു വാതിൽ അടഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു അടുത്തൊരു വാതിൽ നമുക്കായിട്ട് തുറക്കുന്നൊരു ടൈമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നിഷാദ് നിസുവിൻ്റെ ആ ഒരു മോർണിംഗ് മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഉമേഷ് ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നേരിടുന്ന കഷ്ടപ്പാടുകളെല്ലാം ഒരു നല്ല നാളേക്കുള്ള തയ്യാറെടുപ്പാണ്. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല, അതുകൊണ്ട് ഇന്നത്തെ വിഷമം എന്നും കൂടെ ഉണ്ടാകില്ല. മുന്നോട്ട് പോകുക, നല്ല നാളുകൾ തീർച്ചയായിട്ടും വരും എന്നാണ് ആൾ പറയുന്നത്. കൂടെ തന്നെ നമ്മുടെ അങ്കിതും അർപ്പിതിൻ്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഹർഷിക നന്ദിക കറക്റ്റാണ് കേട്ടോ. കൂടെ തന്നെ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ രഘുനന്ദൻ ആൻഡ് ഋതുനന്ദ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. സൂര്യദർശ് ദിനേഷിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സനിൽകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും വസുദേവും സയൂരിയും ജോയിൻ ചെയ്യുന്നു, കറക്റ്റാണ് അവരയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഡ്വിൻ, സൂജു, മാത്യു മെസ്സേജ് നോക്കണേ. ഓ, നോക്കാമല്ലോ, ഞാനിങ്ങനെ വായിച്ചു, അതായത് സ്റ്റാർട്ടിങ് മുതലാണ് ആദ്യം അയച്ചവരിൽ നിന്നാണ് വായിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ആദ്യം അയച്ചവരിൽ നിന്നും മുകളിലേക്കാണ് വരുന്നത്, അതുകൊണ്ടാണ് മെസ്സേജ് ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്കൊരു വോയിസ് നോട്ടാണ് അയച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഞാനത് കേൾക്കാം കേട്ടോ, എന്താണ് ആ വോയിസ് നോട്ടിൽ. ഒരു 8 സെക്കൻഡുള്ളൊരു വോയിസ് നോട്ടാണ് മോൻ്റെ ഓഡിയോ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാനത് കേൾക്കാം കേട്ടോ. ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനീഷ് റാവുത്തറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ. അഷറും അസറും ഉമ്മക്കൽസും ആണ് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ കാര്യമായി അവർ ടെക്സ്റ്റ് ബുക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ജോളി ടിജോയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്, അതല്ല കേട്ടോ റൈറ്റ് ആൻസർ ജോളി. പിന്നെ അതുപോലെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ആദം ബിൻ അൻസബും, അല്ലല്ല സെപ്റ്റംബർ 20, കുറച്ച് ദിവസത്തിന് ശേഷമാണ് അല്ലേ, ശരിയാണ്. ആദം ബിൻ അൻസബ്, ഐഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ അവർ ജോയിൻ ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ആദം, ഈസ, സെഷാൻ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മൂന്ന് പേരും ഇങ്ങനെ ഓക്കെ ഓക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈസലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ മകൾ അഹന ഖദീജയുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ മോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നു. നമ്മുടെ ഫൈസൽ യോയോയുടെ മോളാണ് അഹന ഖദീജ, നല്ല പേര്. അഹനയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ അഹനയ്ക്ക് നമ്മളുടെയും വളരെ വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായിട്ടുള്ളൊരു ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും ദാ വിഷ് ചെയ്യുന്നു കേട്ടോ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. എല്ലാവരുടെയും റൈറ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മളുടെ ഒരു ചെറിയ ചോദ്യം നമ്മളിങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദിച്ചു വരുന്ന ടൈമായിരുന്നു. മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ്, എവിടെയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള മറുപടികൾ ഇങ്ങനെ ഫൈസ് കേറ്റി അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ വരുന്നുണ്ട്. സുലൈമാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസലും കറക്റ്റ് ആയിട്ട് അയക്കുന്നു. സയാൻ ആൻഡ് ഇവാൻ ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസർ ആണ് നിങ്ങൾ വായിക്കുന്നത് കേട്ടോ. ഇവാന്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. ഫിറോസ് വൈൻ നിസ്സായിച്ചില്ല. ഗുഡ് മോർണിംഗ്. ഐ ലെറ്റ് യുവർ സ്മൈൽ ബി ദ റീസൺ ഫോർ സംവൺസ് ഹാപ്പിനെസ് ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് ഫിറോസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയക്കുന്നത് മീവലാണ്. മീവലിൻ്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മാധവും മാനവും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചോദ്യം കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അക്ഷരാക്ഷിജ് റൈറ്റ് ആണ്. കൂടെ തന്നെ അജീഷ് വയലിൻ്റെ മെസ്സേജ്, ഹായ് ഖത്തർ, ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ അവാനിയ ആൻഡ് അർണഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഫ്രം ഹല അസ്മി ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നിഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും മൈ നെയിം ഇസ് ഹാദി ആൻഡ് മൈ സിസ് നെയിം ഇസ് ഇനായ. ഓക്കെ, നല്ല പേരാണല്ലോ. ഇനായയും ഹാദിയും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ഹെഡ്വിൻ്റെ ഒരു നല്ല ഫോട്ടോ അയച്ചു തന്നിട്ട്, ക്യൂട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും എക്സാം സൺഡേ ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫ്രം ജോഹാൻ ജോൺ പോൾ ബിർള പബ്ലിക് സ്കൂളിലാണ് അവർ, ജ്വൽ ഐഡിയലിലാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. കൂടെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഇസ്ദ നിജിൽ ബൈ ഏബിൾ പ്രിൻസ് ആൻഡ് യെസ്ര പ്രിൻസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ സ്പെഷ്യലി യെസ്ദ നിജിൽ. ഏബിൾ പ്രിൻസും യെസ്ര പ്രിൻസുമാണ് സ്പെഷ്യലി വിഷസ് പറഞ്ഞിട്ടുള്ളത്. തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ അന്ന മറിയ ഗോയിങ് ടു ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നു. അന്നക്കുട്ടിക്കും നല്ലൊരു ഡേ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സഹസ്ര കുട്ടി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഷൈജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജുവാനോ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ജുവാനോ പഠിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ആൻഡ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ തന്നെ മാധവും മാനവും റൈറ്റ് ആയിട്ട് അയക്കുന്നു. കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, മൊബൈൽ ക്ലോക്കിൽ ഇപ്പോൾ 6:35. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റുഡിയോ ക്ലോക്ക് ആണെങ്കിൽ അവിടെ മൊബൈൽ ക്ലോക്കല്ലേ, അടിപൊളി. ഓക്കെ, കൊള്ളാം. നിസ ഹെഡ് ഓപ്ഷൻ ഇല്ലല്ലേ. ഇല്ല ഇല്ല ഇല്ല, എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഹംസക്കുട്ടിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ആളെന്താണ് ഉദ്ദേശിച്ചത്, എനിക്കിത് മെസ്സേജ് ബോക്സിൽ എഡിറ്റ് ഓപ്ഷൻ അതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കറക്റ്റായിട്ട് കത്തിയിട്ടില്ല. എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. സജീഷ് മോഹൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ ബൈ നൈക്കക്കുട്ടി നിയാൻ. അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ടുഡേ മൈ സൺ ജോബിൽ ജോൺസി ബർത്ത്ഡേ എന്ന്, ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജോബിൽ ജോൺസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജോബിൽ ജോൺസിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു വളരെ വളരെ സ്നേഹത്തോടു കൂടി.

0: കൂടെ തന്നെ ഗുഡ് മോർണിംഗ് മിസ് ഹാവ് എ ബ്ലെസ്ഡ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിജോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലിജോയ്ക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഞങ്ങൾ ഭവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ്? ഹാദി ഇനായാണ്, നേരത്തെ നമ്മുടെ ഹാദി ഇനായാണ് മെസ്സേജ് അയക്കുന്നത്. ഒരു ഭവൻസിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. ഞങ്ങളുടെ ക്യാപ്റ്റൻ യോയോയുടെ മോൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ നേരത്തെ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഒരിക്കൽ കൂടി തോമസ് ആണ് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്. കൂടെ തന്നെ ബദ്രുൽ മുനീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രം ഹയാൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹയാൻ റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, വെരി വെരി ഗുഡ് മോർണിംഗ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് ദാസിന്റെ അക്കൗണ്ടിൽ നിന്നും ദർശന്ത് കൃഷ്ണയാണ് അയക്കുന്നത് കേട്ടോ. റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ ആനന്ദ് എന്നറിയപ്പെടുന്ന നഗരമാണ് ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തന്നെയാണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് മിൽക്ക് ക്യാപിറ്റൽ, അല്ലെങ്കിൽ പാൽ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആനന്ദ് നഗരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറി ബ്രാൻഡായിട്ടുള്ള അമൂലും തമ്മിൽ വേർപെടുത്താനാകാത്തൊരു കണക്ഷനൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിച്ച് കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് വീക്ക് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് നൗഫലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കെ എം നൗഫലാണ് മെസ്സേജ് അയക്കുന്നത്. നൗഫലിനും ഒരു നല്ല മോർണിംഗ്, വളരെ സ്പെഷ്യലായിട്ട് വിഷയനും അങ്ങനെ വിശ്വസും വിശേഷങ്ങളും റൈറ്റ് ആൻസറും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡി എം വൺസിന് ആർക്കെങ്കിലും ഇനിയും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മെസ്സേജിൽ അത് പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് എ വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ കാശി ജോയിൻ ചെയ്യുന്നുണ്ട്. സിലീബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഭവൻ സ്കൂളിലാണ് കാശി പഠിക്കുന്നത്. കാശിൻ്റെ ഒരു നല്ല ഫോട്ടോയും കൂടെ അയച്ചു വന്നിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ, ബൈ രാംദേവ് ആൻ സ്വാസ്തികയാണ്. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് അവർ സിഖായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാതിരുന്നത്. ഇപ്പം സെറ്റ് ആയില്ലേ, അടിപൊളി ആയില്ലേ രണ്ടുപേരും, അല്ലേ? രണ്ടുപേർക്കും നല്ലൊരു ഡേ, ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ സൈരക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. സൈരക്കുട്ടി പറയുന്നത് ഇറ്റ്സ് മൈ ഗ്രാൻഡ് മദേഴ്സ് ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ, നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ അറിയിക്കണം കേട്ടോ. സൈറ ഡെറിക്കാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നറ്റാഷയ്ക്കും നല്ലൊരു മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ഇനിയൊരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചിടാം കേട്ടോ, 5000917.
1: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്,
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
6: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
4: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ്
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.
5: In association with
6: third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

ഡാർലിംഗ് ഡാർലിംഗ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. ഒക്ടോബർ 11 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് സുരേഷ് അദ്ദേഹത്തിന് ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ടീം റേഡിയോസിനോ വിഷിംഗ് യു എ ഗ്രേറ്റ് ഷോ ആൻഡ് എ വണ്ടർഫുൾ ഡേ എഹെഡ് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ബാബു നോബൽ സ്കൂളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. നവാസ് ബാബു, ഹായ് സുനു, ഗുഡ് മോർണിംഗ്, ഇഷ്വ ഫ്രം ഒലിവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇഷ്വക്കുട്ടിയുടെ നല്ലൊരു ഫോട്ടോയൊക്കെ നവാസ് അയച്ചു വന്നിട്ടുണ്ട്. മോൾക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഹാദി, ഹിദ, ഗൗരി, അൻസ, ഹുമയൂൺ, അടിപൊളി പേരുകളല്ലേ, ഹുമയൂൺ എന്നൊക്കെയുള്ള പേര് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അനസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഷിജു, ഗുഡ് മോർണിംഗ് ഫ്രം ജെ ടീം. ഓക്കെ, ജെ ടീമിൻ്റെ ഗുഡ് മോർണിംഗ് ആണ് വന്നിട്ടുള്ളത്. ജോഷുവ, ജോക്കിം, ജെർമി, ജുവൽ, ജൊഹാൻ, ഇത് കറക്റ്റ് ജെ ടീം തന്നെയാണ്, ഫുൾ ജെ ആണ്. അപ്പോൾ എന്തായാലും ഫുൾ ജെ ടീമിന് നമ്മളുടെ ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. മണി മച്ചിങ്ങൽ, നൌഷാദ്, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകളും സന്തോഷ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു കൗതുകമുള്ളൊരു വിശേഷമാണ് കേട്ടോ. ഓർക്കുട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. നമുക്കറിയാം 2000 തുടക്കത്തിൽ ഇൻ്റർനെറ്റ് ലോകത്ത് തരംഗം സൃഷ്ടിച്ച ഒരു ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിരുന്നു ഓർക്കുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുട്ട് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു ഭയങ്കര ട്രെൻഡായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, അത്രമാത്രം വലിയ രീതിയിൽ ഓർക്കുട്ട്, സ്ക്രാപ്പ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളുടെ മനസ്സിലേക്കും ഓർമ്മകളിലേക്കും കൊണ്ടുവരുന്ന ഒരു സംഗതിയായിരുന്നു അല്ലേ. അപ്പോൾ എന്നാലും ഈ ഓർക്കുട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അതിൻ്റെ സ്ഥാപകൻ എന്തിങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓർക്കുട്ട് പോലെ തന്നെ ആദ്യം വന്ന് ഓർക്കുട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഓർക്കുട്ട് പോലെയുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു സപ്പോർട്ടൊക്കെ അതിൻ്റെ സ്ഥാപകൻ തേടുന്നു എന്ന് പറയുന്ന വാർത്തയും അപ്ഡേറ്റുകളും ഒക്കെ കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വീണ്ടും വരുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേ രസകരം ഇതിന് ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കിപ്പോയിട്ട് രസമായിരുന്നു കമൻറ്റ് ബോക്സ് കാണാനായിട്ട്. പണ്ട് ഓർക്കുട്ടിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നവർ ആരൊക്കെ, ഓർക്കുട്ട് ചെക്ക് ചെയ്യാൻ കഫേ പോയിരുന്ന കാലം ഓർമ്മയുണ്ടോ? ഒരൊറ്റ ആപ്പിലൂടെ അത്രമാത്രം സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴയ അക്കൗണ്ട് കിട്ടുമോ ആവോ ഇനി? പിന്നെ അതുപോലെ പറയുന്നുണ്ട്, അയ്യോ പഴയ അക്കൗണ്ടിൽ സ്ക്രാപ്പൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്, എൻ്റെ പൊന്നു അതൊന്നും വായിക്കാനേ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പഴയ അക്കൗണ്ട് അതുപോലെ കിട്ടരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ അക്കൗണ്ട് കിട്ടിയാൽ അന്ധകാലം അപ്ലോഡ് ചെയ്ത് ഫോട്ടോസൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതൊക്കെ ഒരു കാലം എന്നുള്ള കമൻസ് കാണാൻ പറ്റുന്നു. ഓർക്കുട്ട് അതൊന്നര കൂട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്കൊന്ന് അതേ പേരിലൊരു സിനിമയും ആ സമയത്തുണ്ടായിരുന്നു. ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ടെന്ന് ആയിരുന്നു പേരെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഓർക്കുട്ട് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ഓർക്കുട്ട് പോലെ, അക്കാരണം എനിക്കൊന്ന് ഓർക്കുട്ട് അത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കാൻ കാണാൻ സമയത്ത് ആരൊക്കെയാണ് പ്രൊഫൈൽസ് വിസിറ്റ് ചെയ്തത് എന്നുള്ളത് അറിയാൻ സാധിക്കുമായിരുന്നു. അതൊരു കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓർക്കുട്ട് പോലെയുള്ള എന്താ പറയുക പ്ലാറ്റ്ഫോം തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഓർക്കുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക്. ഗുഡ് മോർണിംഗ് നിസ, ഓർക്കുട്ടിനൊരു വലിയ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ശിവയുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഓർക്കുട്ട് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഓർക്കുട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോം തിരിച്ചു വരികയാണെങ്കിൽ എന്നുള്ള ചോദ്യത്തിന്

0: എന്താണ് നിങ്ങളുടെ മറുപടി എന്നുള്ളത് തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കൂടെ ഡി എ വൺസിന് ആർക്കെങ്കിലും വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷസ് കൂടി ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: Radio Sunoo 91.7 FM. Qatar's happiness frequency. Now available on Spotify
2: and
1: Gaana.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? സീരിയസ്ലി മാഹി?
4: യെസ് ബേബോ.
3: പേ ജസ്റ്റ് 25% നൗ ആൻഡ് ഐ കൻ ലോക്ക് ദ ഗോൾഡ് പ്രൈസ്.
4: യെസ്.
3: വാട്സ് ദ കാച്ച്?
4: വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എൻജോയ് ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസസ്. പേ ജസ്റ്റ് 25% അഡ്വാൻസ് ആൻഡ് ലോക്ക് ഇൻ യുവർ ഗോൾഡ് റേറ്റ്.
3: ഐ സ്റ്റിൽ കാൻ ബിലീവ് ഇറ്റ്. നോ ക്യാച്ച്.
4: ക്യാച്ചസ് ഹാപ്പൻ ഇൻ മാച്ചസ് ബേബോ. ദിസ് ഈസ് യുവർ ഫെസ്റ്റീവ് ഗിഫ്റ്റ് ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: You're listening to
6: Morning Safari.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno.

0: LG and Zephyr's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Innovate Oreo purchase limited. Urapaya gift voucher. Oppa Boonavarshate extended warranty. Mukafa loyalty points. Lujum, Air Miles and Avios. Indu Tane Sandarshiku, Zephyr Stores LG brand shops. Alangil, ZephyrSoup.com.
1: Vega Magate, e offer October 19th vare matram. Third party insurance ne mikacha choice Bima third party liability 24 manikuram roadside assistance towing and recovery tire change fuel delivery battery boost lockout support premium 4 thavanagalai pay cheyam claims illengil 7% cashback nedam accident undayal 3 divasam vare replacement car oru airport drop off oru vehicle inspection transportation service um samadhanamayirikku Bima third party liability thiranjedukku terms and conditions apply call 800-786 whatsapp 740-50555 or visit bima.com.qa
2: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
3: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധനകലയാണിത്.
4: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പ്രമോദേട്ടൻ, വിശേഷണങ്ങൾ പറഞ്ഞാൽ തീരാത്ത മഹനീയ വ്യക്തി. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ കമ്പനിയിൽ 10 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ആശംസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് FIS ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ മെസ്സേജ് വായിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അവർ ഓഫീസിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. എനിവേ, പ്രമോദ് അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് 10 വർഷങ്ങൾ പൂർത്തിയാക്കിയതിനുള്ള സ്നേഹം നിറഞ്ഞ ആശംസകൾ വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളും എത്ര വർഷങ്ങളായി കാണും, ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അല്ലേ. അപ്പം നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാകും ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട്? അപ്പോൾ എന്തായാലും പ്രമോദിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് വിചാരിച്ചത് എത്ര വർഷമായിട്ടുണ്ടാകും ഒന്ന് മെസ്സേജിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതും മെസ്സേജിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ബർവ വില്ലേജിലുള്ള എല്ലാ ഷോപ്പുകാർക്കും ഫ്ലെക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ അബൂബക്കറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അനേകൻ മൂവിയിലെ ആത്താടി എന്നുള്ള സോങ് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാരിസ് ജയരാജാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഗായകർ പാടിയിട്ടുണ്ട് ആ പാട്ടിൽ എന്നുള്ളതാണ്. ഭവതരണി, ടിപ്പു, ധനുഷ്, അഭയ്, അങ്ങനെ ഒരുപാട് പേര് പാടിയ വളരെ നല്ലൊരു പാട്ടാണ് അത്. അനേകൻ മൂവിയിലെ ധനുഷ് മൂവി തന്നെയല്ലേ അത്? അതെ, ധനുഷ് മൂവിയിലെ പാട്ട് തന്നെയാണ് ആൾ ചോദിക്കുന്നത്. ഞാൻ ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എത്ര വർഷങ്ങളാകുന്നു ഒരു കമ്പനിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട്? 10 വർഷത്തിൻ്റെ ആ ഒരു കണക്ക് കണ്ടപ്പോഴാണ് ആ ഒരു ചോദ്യം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മെസ്സേജുകൾ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മെസ്സേജിൽ പറയാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാനിനി പ്ലേ ചെയ്യാൻ പോകുന്നത് അബൂബക്കർ അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ അനേകൻ മൂവിയിലെ ഒരു നല്ല പാട്ടിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. കൂടെ ഹംസക്കുട്ടി പറയുന്നു, ഞാൻ 12 വർഷമായി CGIS വർക്ക് ചെയ്യുന്നു, 12 വർഷമായിട്ട് ആ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു വർഷത്തിൻ്റെ വിശേഷങ്ങൾ കൂടി ചോദിച്ചു പോകുന്ന സമയമാണ്. മെസ്സേജിൽ ആ വിശേഷങ്ങൾ പറയാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അനേകനിലെ ആ ഒരു നല്ല പാട്ട് ഹാരിസ് ജയരാജ് മ്യൂസിക് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക്.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം,
3: മീഴിയിലേക്ക്,
2: ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-499-0.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
8: മോർണിംഗ് സവാരി
9: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
10: സംഗീതം പെയ്തിറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ കാതോർത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. കേൾക്കാനായിട്ടും ആസ്വദിക്കാനായിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒക്ടോബർ 16th QNCC വെച്ചിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സംഗീത സായാഹ്നം, അല്ലെങ്കിൽ സംഗീത രാവ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കിക്കോളൂ. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനൂ സിറ്റിയിലൂടെയും നിങ്ങളുടെ ടിക്കറ്റുകൾ, നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ക്യൂൻ ഇവൻസ് നമുക്കരികിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഷോ ആണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഷഹബാസ് അമൻ നമുക്കരികിലേക്ക് വരാനായിട്ട് പോകുന്നു. ഒക്ടോബർ 16 ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം മറക്കണ്ട, ഒക്ടോബർ 16. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളുടെ സീറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിക്കോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. സമയം 7 കഴിഞ്ഞ് 36 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ അബ്ദുൽ റൌഫ് ജമാലുദ്ദീൻ, ആളുടെ മെസ്സേജ് ഉണ്ട്. 11 സെയിം FIS കമ്പനിയിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ റൌഫ് നാദാപുരം, അദ്ദേഹത്തിനെയാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അബി പറയുന്നത് ഖത്തർ ബലദിയ 10 അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ബിഫോർ ഒമാൻ വർക്കിംഗ് 8 എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ അജയ് കൊച്ചിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ റൂംമേറ്റ് ആയ ഗഫൂറിൻ്റെ മകൻ ഫാദിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് വിഷസ് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫാദിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ ആശംസകൾ കൂടി പറയുകയാണ് കേട്ടോ. ഇന്നലത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മളൊക്കെ വളരെ കാര്യമായി തന്നെ അത് ശ്രദ്ധിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളുടെ ആധുനിക ലോകം പല സാങ്കേതിക വിദ്യയിലും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് എക്കാലത്തെയും വലിയൊരു എന്താ പറയുക ചർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു കണക്ക് നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ചില പുതിയ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഗോളതലത്തിൽ 47 ആളുകൾ ആങ്സൈറ്റി എന്നുള്ള രീതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ആ ഉത്കണ്ഠ അനുഭവിക്കുന്നവരായിട്ടുള്ള കണക്കുകൾ പറയുന്നത് 47 ആളുകളാണ് എന്നുള്ളതാണ്. ചരിത്രം നോക്കുവാണ്, ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കവും ഒക്കെ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ ഒരു സമൂഹം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. അതിന് കാരണങ്ങൾ പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. മാറി വരുന്ന നമ്മുടെ ജീവിത ശൈലികൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ആ ഒരു ഉപയോഗം, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് കേട്ടോ. ജോലി സ്ഥലത്തെ ചില മത്സരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പുതിയ തലമുറയെ ആ ഒരു ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിത്യജീവിതത്തിൽ നമ്മളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ളൊരു അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളും എടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ അറിവുകൾ ഓവറായിട്ട് നമുക്ക് അരികിലേക്ക് എത്തുന്നത് കൊണ്ടാണോ ഈ ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്കണ്ഠയും കാര്യങ്ങളും ഒക്കെ നമുക്ക് സംഭവിച്ചു പോകുന്നത്. കൂടുതൽ അറിവുകൾ, അല്ലെങ്കിൽ നമുക്കറിയാലോ അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ഒരു ഡേയിൽ അനാവശ്യമായിട്ടുള്ള വിവരങ്ങളും ആവശ്യമായിട്ടുള്ള വിവരങ്ങളും ഒരു ആവശ്യമില്ലാത്ത വിവരങ്ങളും നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളതാണല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മളുടെ ഈ ഒരു അറിവുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫർമേഷൻ്റെ ഒരു ഓവർലോഡ് നമ്മളിലേക്ക് സംഭവിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മെസ്സേജിൽ പറയാം, അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകണം എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്തിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ അറിഞ്ഞും അറിയേണ്ടതുമായ ഒരുപാട് വിവരങ്ങൾ, നമ്മൾ കൂടുതൽ ഇൻഫോ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണോ, അതും ഒരു എന്താ പറയുക, നമ്മളെ വെറുതെ ചിന്തിപ്പിക്കുകയും അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാതിരിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അനാവശ്യമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു അമിത ഭാരം നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം കണക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, മറുപടികൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം 5000917, അല്ലെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസാ. ലോകത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഖത്തറും. പ്രശസ്ത യാത്രാ മാഗസീനായ കോണ്ടെനാസ് ട്രാവലറിന്റെ 2026 റീഡേഴ്സ് ചോയ്സ് അവാർഡിൽ ലോകത്തിലെ മികച്ച 20 വിനോദസഞ്ചാര രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറും. ആഗോളതലത്തിൽ 19 സ്ഥാനമാണ് ഖത്തർ സ്വന്തമാക്കിയത്. സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസ പഠന രീതികൾ ഒരുക്കുന്നതിനായി ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയവും എഡ്യൂക്കേഷൻ എബൌ ഓൾ ഫൗണ്ടേഷനും കരാറിൽ ഒപ്പുവച്ചു. ഇതുവഴി മുഖ്യധാരാ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുക്കും. ദേശീയ സീസണൽ ഇൻഫ്ലുവൻസ പ്രതിരോധ കുത്തിവയ്പ്പ് ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ എന്നിവയ്ക്ക് പുറമെ പൊതു സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളുമായി സഹകരിച്ചാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. 2027 മാർച്ച് വരെ ക്യാമ്പയിൻ തുടരും. എല്ലാ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ സെന്ററുകളിലും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട 50+ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ സൗജന്യമായി ലഭിക്കും. അർഹരായ വ്യക്തികൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ നേരിട്ട് PHCC കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. 50 മുകളിൽ പ്രായമുള്ളവർ, 6 5 വയസ്സിനുമിടയിലുള്ള കുട്ടികൾ, ഗർഭിണികൾ, ആരോഗ്യ പ്രവർത്തകർ, പ്രമേഹം, ആസ്മ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ എന്നിവർക്കാണ് ക്യാമ്പയിൻ കാലയളവിൽ മുൻഗണന നൽകുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ സീസണായുള്ള 28 അംഗ സ്ക്വാഡിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC.
0: സുനോ അപ്ഡേറ്റ്സ്. This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ visit bima.com.qa.
3: It's back. LG and Zephos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, രുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
2: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
0: This is Morning Safari.
4: Malabar Golden Diamonds Morning Safari,
5: brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
6: ഇൻ അസോസിയേഷൻ വിത്ത്
5: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
7: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: മിസ്റ്റർ മരുമകൻ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. ഒക്ടോബർ 11 ഞായറാഴ്ച ദിവസമാണ്. ഇന്നലെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യം നമ്മൾ മാനസികാരോഗ്യത്തിന് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെയധികം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കണക്ക് വന്നിട്ടുണ്ട്. ആ കണക്ക് റിലേറ്റഡ് ആയിട്ടായിരുന്നു നമ്മളുടെ ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ 47 കോടിയിലധികം ആളുകൾ ആങ്സൈറ്റി എന്നുള്ള രീതിയിലുള്ള ചിന്തകളിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമുക്ക് എങ്ങനെ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. നമ്മളുടെ കൂടെ ഇപ്പൊ ഇതാ ജോയിൻ ചെയ്യുന്നത്
1: അഷ്റഫ് അബോറ. ഞാൻ കോഴിക്കോട് ജില്ല.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായി പോകുന്നു.
1: ജോലിയൊക്കെ അടിപൊളി.
0: ഓക്കെ, അപ്പൊ ഈ ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? കൂടുതൽ
1: ആങ്സൈറ്റി പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പോ എന്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ മല വന്നാൽ നമ്മളെ മഞ്ഞ് പോലെ കാണാം. നമ്മൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് എന്താണ്, നാളെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. ഇന്ന് വാട്ട് ഇസ് ദ ടുഡേ നോക്കാം. നാളെ നമ്മൾ നാളെ പരിശ്രമിക്കുക, അല്ലെങ്കിൽ നാളെ പറ്റി നമ്മൾ വെറുതെ ഇങ്ങനെ പറയുണ്ടാവുക, അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദം ചെയ്യാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്താ, നമുക്ക് എത്ര പൈസ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര പവറുടെ ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ എന്തുണ്ടാകും, ഒരു മനസ്സമാകാനോ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്കൊരു സുഖമില്ലേക്ക് ഉണ്ടാകും. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് എന്നാല് എപ്പോഴും പോസിറ്റീവ്. വലിയ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ?
0: ഇല്ല.
1: അപ്പൊ നമ്മളൊക്കെ വളരെ പോസിറ്റീവായി കാണുക, സിമ്പിൾ ആയിട്ട് കാണുക, അതിനെ മാനേജ് ചെയ്യുക, അതിനെ നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് എന്റെ എല്ലാം ജീവിതത്തിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത പ്രശ്നങ്ങൾ. നമ്മൾ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ. അതിന്റെ പിറകെ നമ്മൾ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ട് കാര്യം. എനിക്ക് എസ്പെഷ്യലി ഞാനൊക്കെ ഒരു വലിയൊരു രോഗം, അതിന് റിക്കവറി ആയി വന്ന ആളാണ് ഞാൻ. വലിയൊരു രോഗം വന്നതായിരുന്നു, റിക്കവറി ആയി വന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം
0: അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യങ്ങൾ.
1: സിമ്പിൾ സിമ്പിൾ, നമ്മൾ ഭൂമിയിലെ സിമ്പിൾ. നമ്മൾ അനാവശ്യം എന്തിനാ നമ്മൾ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് നമുക്ക് അങ്ങനെ അനാവശ്യം നമ്മൾ ടെൻഷൻ അടിക്കാത്തതുകൊണ്ട് നമ്മൾ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാപരമായിട്ടും നമ്മൾ ഹാപ്പി ആയിരിക്കും. തീർച്ചയായും.
0: താങ്ക് യു, വിളിച്ച സന്തോഷം കേട്ടോ.
1: നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായും തീർച്ചയായും. താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. അഷ്റഫ് അഗോര, അദ്ദേഹമായിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആളുടെ ഒരു അഭിപ്രായത്തിൽ നിന്നും പോസിറ്റീവായിട്ട് തന്നെ ലൈഫിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇനി എക്സ്പേർട്ട് ഒപ്പീനിയനിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യും. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് പോവാണ്. രഞ്ജിത് ഗോവിന്ദ് പാടിയ പ്രണയകാലത്തിലെ പാട്ട് ഇക്ക സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇതാ നല്ല നല്ല മെസ്സേജുകൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പാട്ടുകൂടി കേട്ടെന്ന് ആസ്വദിക്കുകയാണ്.

0: മഹാസമുദ്രം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ചില സമയത്ത് നമ്മുടെ മനസ്സുമൊക്കെ ഈ ഒരു സമുദ്രം പോലെയൊക്കെ ആയി പോവാറുണ്ട്. ചിന്തകളുടെ വേലിയേറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ. അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ പറഞ്ഞു വന്ന കാര്യം, ലോകാരോഗ്യ സംഘടനയുടെ ചില പുതിയ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ 47 കോടിയിലധികം ആളുകൾ ആങ്സൈറ്റി എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും ഒക്കെ അനുഭവിക്കുന്ന തലമുറയായിട്ട് ഇന്നത്തെ ഒരു സമൂഹം എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ കൂടെ ഒരു എക്സ്പേർട്ട് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടി നമ്മൾ അറിയാനായിട്ട് പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫാത്തിമ റിൻസി കൂടി ജോയിൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഫാത്തിമയുടെ അടുത്ത് ചോദിക്കാം ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്, എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് നേരിടാൻ സാധിക്കും എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫാത്തിമ റിൻസി നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. ഫാത്തിമ, ഗുഡ് മോർണിംഗ്, സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
1: ഗുഡ് മോർണിംഗ്. ശരിക്കും ഇങ്ങനെ ഒരു കണക്ക് വരുന്ന സമയത്ത് ആങ്സൈറ്റിയെ കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. ആങ്സൈറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം, സിംപ്റ്റംസ് എന്താണെന്ന് അറിയണം, എങ്ങനെയാണ് ആളുകൾ അതിനെ ഫേസ് ചെയ്യുന്നതെന്ന് അറിയണം. അതിന്റെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആങ്സൈറ്റി ഉള്ള ആളുകളെ നോക്കിക്കാണുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ബിക്കോസ് ഇപ്പോ ഒരാൾക്ക് ഒരു ഫിസിക്കൽ പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മള് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ്, നമുക്കറിയാം. പക്ഷെ ഒരു മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, പ്രത്യേകിച്ചും ഡയഗ്നോസ്ഡ് അല്ലാത്ത ഈ ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ പോലെയുള്ള നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ നമ്മള് വി യൂഷ്വലി സേ അത് വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നമ്മള് കൂടുതൽ അഡ്വൈസ് കൊടുക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഈ പറഞ്ഞ ആങ്സൈറ്റി അവര് വിചാരിക്കും, ആങ്സൈറ്റി ഉള്ള ആളുകൾ വിചാരിക്കും, അപ്പൊ എന്റെ തോട്ടൊക്കെ വെറുതെ ആണോ, ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണോ, എന്റെ ചിന്തകൾ പ്രശ്നമുള്ളതാണോ എന്ന് വെച്ചാൽ അവര് പിന്നെയും നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകും. അത് ആ സിറ്റുവേഷൻസ് വേഴ്സ് ആവാൻ വേണ്ടിയായിരിക്കും റീസൺ ആവാ. അപ്പൊ ആങ്സൈറ്റിയുടെ സിംപ്റ്റം എന്ന് നമ്മൾ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് സമയത്തിന് ഓഫീസിലെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്നത്തെ വർക്ക് തീർക്കാൻ പറ്റുമോ, വർക്ക് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് മിണ്ടാതിരുന്നു കഴിഞ്ഞാല്, അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ എന്റെ ഫ്യൂച്ചർ എന്താവും, എന്റെ ജോബിന്റെ കാര്യം എന്താവും, ഞാൻ വിചാരിച്ച എത്ര പൈസ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങളാണെങ്കിലൊക്കെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആങ്സൈറ്റി ഉണ്ട്. ഇത് പ്രോബ്ലമാറ്റിക് ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആങ്സൈറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, നമ്മളുടെ ഡെയിലി ലൈഫിനെ ഇത് അഫക്റ്റഡ് ആയി തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ചും ഉറക്കം, ഭക്ഷണ രീതി, നമ്മള് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ്, ഇതിനെയൊക്കെ ഈ ഒരു ആങ്സൈറ്റി അഫക്റ്റഡ് ആയി തുടങ്ങുമ്പോഴാണ് അത് പ്രോബ്ലമാറ്റിക് ആവുന്നത്. അപ്പോഴാണ് നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് വരുന്നത്.
0: ഓക്കെ.
1: അല്ലാതെ ഇപ്പൊ നമുക്ക് ജനറലി ആങ്സൈറ്റി, ചില ആളുകളുടെ ടൈപ്പ് അങ്ങനെയാണ്, ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാവും. ചില ആളുകള് എല്ലാ കാര്യത്തിനെയും ഒരു ആങ്സൈറ്റിയോട് കൂടി നോക്കി കാണുന്നവരായിരിക്കും.
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോ അത് അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ട് വരില്ല. ചിലപ്പോ സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്, ചിലപ്പോ നമ്മളുടെ ചിന്താഗതികളായിരിക്കും. അപ്പൊ ആങ്സൈറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് അതെനിക്ക് വെറുതെ തോന്നുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അതിനെ നമ്മള് സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് ഇപ്പൊ ആങ്സൈറ്റി ഉണ്ട്, എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ വ്യാകുലപ്പെടുന്നുണ്ട്, എന്താണ് ആ കാരണം, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റി അത്രയും ബെറ്റർ ആണ്. നമ്മള് കണ്ടിന്യൂസായിട്ട് കുറച്ച് ദിവസം എന്തോ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാമായിട്ടിരുന്ന് അതിനെ കുറിച്ചൊന്ന് എഴുതുക, എന്താണ് എന്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു പെർട്ടിക്കുലർ ട്രിഗറിങ് പോയിന്റ് അവിടെ ഉണ്ടാവും, അതെന്താണ് നമ്മൾ മനസ്സിലാക്കില്ല, എന്തോ ഒരു കാര്യം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ടെൻസ്ഡ് ആണെന്ന് മാത്രമേ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ പോയിന്റിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യലും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലും ആക്സെപ്റ്റ് ചെയ്യലുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ഒരാൾ വന്ന് പറയാണ് എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല, അപ്പൊ ഞാൻ ചോദിക്കും നിനക്ക് എന്താ കുറവുള്ളത്, നിനക്ക് ജോലി ഇല്ലേ, ഫാമിലി ഇല്ലേ, വെറുതെ ചിന്തിച്ചു കൂട്ടല്ലേ, അങ്ങനെ റെസ്പോൺസ് കൊടുക്കുന്നതിൽ നിന്നും ആളുകൾ മാറണം. നമ്മൾ കൂടി എന്താണ് നിന്റെ പ്രശ്നം, നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എന്നോട് പറഞ്ഞോളൂ, ഞാൻ കേൾപ്പിക്കാം, അങ്ങനെ ചിലപ്പോൾ അവർക്ക് സൊല്യൂഷൻ ഒന്നും ആയിരിക്കില്ല ആവശ്യം ഉണ്ടാവുക. ആരെങ്കിലും ഒരാൾ എന്നെ കേട്ടിരിക്കാനുള്ള സിറ്റുവേഷൻ, ഒരു കേട്ടിരിക്കാൻ ഒരാളാവാനെങ്കിലും ബാക്കിയുള്ളവർക്കും കൂടി പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആങ്സൈറ്റി കൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു
2: ഹെൽപ്പായിരിക്കും.
1: അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതൊരു സൊല്യൂഷൻ ആണെന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ കാര്യം കുറച്ചും കൂടി അവർക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാനും അവർക്ക് ഓക്കെ ഇത് ഈ പ്രോബ്ലം എനിക്കുണ്ട്, ഇതൊരു പ്രോബ്ലമാണ്, ഇതിന് ഹെൽപ്പ് കിട്ടും, ഇതെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട് അവരിലേക്ക് എത്തിക്കാൻ ബാക്കിയുള്ളവർക്ക് ഈ ഒരു ബിഹേവിയറിൽ കൂടെ സാധിക്കുകയും ചെയ്യും.
2: ഓക്കെ, ഇതുപോലെ എല്ലാ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ ആളുകൾക്ക്? ഇപ്പം കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഫാത്തിമ റിൻസിയെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും?
1: അതെ, എന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മീറ്റോ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1-to-1 സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആളുകൾക്ക് ഇപ്പം കുറച്ചും കൂടി അവയർനെസ് ഉണ്ട് പണ്ടത്തെക്കാളും. പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അതുമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷിക്കുന്നത് ത്രൂ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ വെറുതെ ചാറ്റ് ജിപിടി ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഡയഗ്നോസിസിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു ത്രൂ നമ്മൾ കുറച്ചും കൂടി ആളുകളിലേക്ക് ആക്സസ് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
2: എന്തായാലും താല്പര്യമുള്ളവർക്ക് ഫാത്തിമ റിൻസി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡി എം ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നതായിരിക്കും അല്ലേ? ഓക്കെ,
1: ഓക്കെ. സൈക്കോളജിസ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് അവൈലബിൾ.
2: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു ഫാത്തിമ. ഫാത്തിമ റിൻസി ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആള് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, ആങ്സൈറ്റീനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ എന്താ പറയാ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് ആള് പറഞ്ഞു തന്നു.
3: തീർച്ചയായിട്ടും ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു പക്ഷെ നമ്മളൊക്കെ നമ്മളിലേക്കൊന്ന്
2: ആഴ്ന്നിറങ്ങി
3: നോക്കിയാല് ഇതൊക്കെ നമ്മളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
2: ചിലതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യും, ചിലതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവും.
3: കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പൊ ഈ ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ കോമൺ വാക്കുകളായിട്ട് മാറി.
2: അതെ അതെ അതെ,
3: നമ്മുടെ നിത്യജീവിതത്തിലെ ഒന്നുകിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക്, അത് തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ
2: പറ്റും,
3: അറിയത്തില്ല നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത്
2: പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
3: അപ്പൊ അത് കാരണം അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം.
2: അതെ, തീർച്ചയായിട്ടും. അപ്പൊ തുറന്ന് സംസാരിച്ചുകൊണ്ട് കുറെയൊക്കെ നമുക്ക് റിലീഫിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രൊഫഷണൽ സഹായം ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും അത് തേടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ സ്പെഷ്യലി നൽകിയിട്ടുണ്ടായിരുന്നത്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: It's back. LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individual oro purchase il neda urappaya gift voucherukal oppa 3 varshathe extended.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് കേട്ട് നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിലെ സൂചനകൾ ഞാൻ എന്താ പറയുന്നു, ഏത് സിനിമയാണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അധികം ഒന്നും ആലോചിച്ചു പോകേണ്ടി വരില്ല. ഏതായാലും ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഇത് 2025 റിലീസായ സിനിമയാണ്. 2025 റിലീസായ സിനിമയാണ്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ പ്രഭാകരനാണ്. ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക് ചെയ്തിട്ടുള്ള സിനിമയാണിത്. ഇത് ഒരു സൂചനയാണ്. മറ്റൊരു സൂചനയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പാലക്കാട് ഒരു സൂചനയാണ്. ഓക്കെ, പാലക്കാട് ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് ചെയ്ത 2025 റിലീസായ ഈ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജിലേക്ക് പോരട്ടെ. 5000 9171 എന്ന നമ്പറിലേക്ക്.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹായ്, ഞാൻ ഹണി റോസ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സൂചനകൾ വളരെ സിമ്പിളായിരുന്നു കേട്ടോ പുള്ളി. ജസ്റ്റിൻ പ്രഭാകർ ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ 2025 റിലീസായ സിനിമയാണിത്. പാലക്കാട് ഒരു സൂചനയാണ്. എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഉത്തരങ്ങൾ അറിയുന്നവർക്ക്, ഇപ്പൊ കേട്ടു തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ അറിയിക്കാം.
1: 2025 റിലീസായ ചിത്രം ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക് പാലക്കാട്
0: ഒരു സൂചന
1: സൂചനയാണ്.
0: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ നമ്മൾ പറയുന്നത് സംഗീതം പെയ്തിറങ്ങുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒക്ടോബർ 16 എന്ന് പറയുന്ന ദിവസം അല്ലേ?
1: തീർച്ചയായിട്ടും. ഒക്ടോബർ 16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പ്രണയത്തിനാൽ ഷഹബാസ് അദ്ദേഹം പാടുകയാണ് നമ്മുടെ ഖത്തറിൽ.
0: അതെ, QNCC വെച്ചിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഇവന്റ് QN Events നമുക്കായിട്ട് ഒരുക്കുന്നത്. അപ്പൊ ഷഹബാസ് അമ്മന്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു സംഗീത വിരുന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേഗം തന്നെ ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കാം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഓക്കെ, എന്തായാലും ഖത്തറിനെ സംബന്ധിച്ച് സംഗീതത്തിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം എന്താണെന്ന് വെച്ചാല് അത്രയധികം ഇവന്റുകൾ ഖത്തറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ സന്തോഷം. എന്ന് വെച്ചാല് എല്ലാ ഇവന്റുകളുടെയും ഭാഗമായിട്ട് നമ്മളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഹൃദയരാഗങ്ങൾ, ആ പ്രോഗ്രാം വരാനായിട്ട് പോകുന്നു. അത് മധു ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ബിജു നാരായണൻ, അവരുടെയൊക്കെ ഒരു കോംബോ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാനായിട്ട് പോവാണ്. അപ്പൊ ചന്ദ്രകലാ ചുരുക്കുന്ന ഹൃദയരാഗങ്ങൾ, അത് കഴിഞ്ഞാൽ ഒക്ടോബർ 30 സ്കൈ മീഡിയയും സൗണ്ട് ഓഫ് സൗത്ത് ഒരുക്കുന്ന ചിത്രചേച്ചി, വീണ്ടും ചിത്രചേച്ചി വരുന്നു. QNCC വെച്ച് നടക്കാനായിട്ട് പോകുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ഭാഗമായിട്ട് നിൽക്കാൻ നമുക്കും സാധിക്കുന്നു എന്നുള്ളത് നമുക്കും അഭിമാനകരമായ ഒരു നേട്ടമാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിക്കുക, ടിക്കറ്റുകളൊക്കെ എടുക്കുക എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് വിനീത് ശ്രീനിവാസൻ പാടിയ ജൂലൈ 4 മൂവിയിലെ പാട്ട്. അപ്പുണ്ണിജി ഇപ്പൊ പറഞ്ഞതിൽ ഒരു പകുതി ക്ലൂ ഉണ്ടോ? സിനിമ മനസ്സിലായില്ല പുണ്ണിക്ക്. പിന്നെ മനസ്സിലാവുന്നത് ശരിയാണ്, ഞാൻ എന്തിനാ പുണ്ണിയോട്
1: ചോദിച്ചത്? കാപ്പി കുടിച്ച്
0: പുണ്ണിക്ക് സിനിമ എന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. മനസ്സിലായവർക്ക് പെട്ടെന്ന് അയക്കാം 5000917 ലേക്ക്.

0: അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് മൂവി എങ്കിൽ റേഡിയോസിന് ഒന്ന് ടിക്കറ്റ് കിട്ടി പോയി കണ്ട മൂവിയാണ് എന്ന് പറഞ്ഞിട്ട് അമീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ്, ആളെങ്ങനെയാണ് ആ സിനിമ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സിനിമകള് നമ്മൾ ഒരുമിച്ച് കണ്ടു.
0: ഹൃദയപൂർവ്വമല്ല, ഹൃദയപൂർവ്വം സിനിമയാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അത് നമ്മൾ നേരത്തെ ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും.
0: ശരിയാ, ഓക്കെ ഓക്കെ. ഹൃദയപൂർവ്വമല്ല, മറ്റൊരു സിനിമയാണ്. കറക്റ്റ് ആണ് പറയുന്നത്, അത് കറക്റ്റ് ആയിട്ടായിരിക്കുന്നു. ജസ്റ്റിൻ ജോസ്, ജസ്റ്റിൻ പ്രഭാകരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജസ്റ്റിൻ ജോസും കറക്റ്റ് ആയിട്ട് തന്നെ. എല്ലാവർക്കും ഹൃദയപൂർവ്വമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ
1: വന്നു
0: പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പേരും ശരിയുത്തരങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആരോഗ്യ കാര്യങ്ങളിലുള്ള ചില ശ്രദ്ധ കാര്യങ്ങളെ കുറിച്ച് കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ദേശീയ സീസണൽ ഇൻഫ്ലുവൻസ പ്രതിരോധ കുത്തിവയ്പ്പ് ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾക്ക് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ എന്നിവയ്ക്ക് പുറമെ പൊതു സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. 2027 മാർച്ച് വരെ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാകും. നമുക്കറിയാം ഇനി വരുന്ന സീസണിന് മുന്നോടിയായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ രോഗബാധകളൊക്കെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ നടത്തുന്നത്. ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പും കാര്യങ്ങളും നൽകുന്നത് കേട്ടോ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 6 മാസത്തിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, ഗർഭിണികൾ, ആരോഗ്യ പ്രവർത്തകർ, പ്രമേഹം, ആസ്മ തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർക്കാണ് ഈ ഒരു ക്യാമ്പയിൻ കാലയളവിൽ മുൻഗണന നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ PSCCയിലാണെങ്കിലും അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട 50-ലധികം സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ സൗജന്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അർഹരായ വ്യക്തികൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നേരിട്ട് PSCC കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
1: തീർച്ചയായിട്ടും നമ്മളൊരു മഴയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് നല്ല വിന്ററിലേക്ക് നമ്മൾ എത്തും. പക്ഷെ ആ ഒരു സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു മാസമാണ് ഡിസംബർ മാസത്തിൽ
0: വൈകായിക ഫീല്
1: അത്
0: കൂടുതലായിരിക്കും.
1: അത് പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്താലും പലപ്പോഴും ആരോഗ്യ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്നാലും ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് വന്നിട്ട് റൈറ്റ് ആൻസർ പറയുന്നതായിരിക്കും
2: കേട്ടോ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

रेडियो सुनो 91.7 FM।

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
1: You're listening to...
0: on Radio Suno 91.7 FM.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
4: സർവം മായ മൂവിയാണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്. തീർച്ചയായിട്ടും എല്ലാവർക്കും 2025 ഒരു മികച്ച ചിത്രമായിരുന്നു നിവിൻ പോളി മാജിക് സർവം മായ.
3: അതെ, കാരണം ഇന്നത് പറയാനൊരു കാരണം കൂടി ഉണ്ട്. എന്തായിരിക്കും? നിവിൻ പോളിയുടെ ബർത്ത്ഡേ ആണ്
4: തീർച്ചയായിട്ടും.
3: അപ്പൊ ഇന്ന് മാറ്റി മാഷപ്പിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നിവിൻ പോളി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സർവം മായ എന്നുള്ള മൂവി തന്നെയായിരുന്നു.
4: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ടാറ്റ ബൈ ബൈ. മോർണിംഗ് സവാരിയിൽ നിന്നും മാത്രം
3: അതെ,
4: പക്ഷെ ഞങ്ങൾ
3: എങ്ങും പോകുന്നില്ല ഗൈസ്.
4: അതെ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ.
3: അതെ, ഒരുപാട് പേരുടെ റൈറ്റ് ഹാൻഡ്സ് ഉണ്ടായിരുന്നു. ഹരി മെസ്സേജ് ചെയ്തു, അജീഷ്, അൻസല്, നിജി, ഇഫ്തിഹാറുദ്ദീൻ, വിമൽ, ജസ്റ്റേച്ചി, ജസീം യൂനസ്, റിഷാജ്, അൽഹാന, ഷബീർ, ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ലിഖിതയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഇവിടെ കിട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു.
4: അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇനി ഹോം ഡെലിവറിയിൽ നമുക്ക് കേൾക്കാം.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഗുഡ് മോർണിംഗ് വീണ്ടും സ്വാഗതം ഹോം ഡെലിവറിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണ്, ഊന്നി ഊന്നി പറയുകയാണ്.
3: ഞങ്ങൾ എവിടെ പോകാൻ?
2: അതെ, നിങ്ങളെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ?
3: ഞങ്ങളല്ലാതെ പിന്നെ ആരെ?
2: അതെ. അപ്പൊ എന്തായാലും ഹോം ഡെലിവറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസയ പുണ്യം തന്നെയാണ് കൂടെയുള്ളത്.
3: ഓക്കെ, ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് എന്താ പറയാ, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ
2: പറഞ്ഞു, തിങ്കിങ്ങും
3: ആങ്സൈറ്റിയും എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെക്കൂടെ കുറച്ചുകൂടി ലൈറ്റ് വേർഷനിലേക്ക് ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്.
2: മെന്റൽ ഹെൽത്തിന്റെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളും പറഞ്ഞു, നമ്മളോട് ഇടയ്ക്ക് ചോദിക്കണം, ആരെയും ഒക്കെ നീ ഓക്കെ ആണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു സമയം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇനി അങ്ങോട്ട് ഹോം ഡെലിവറി വിശേഷങ്ങൾ സുഗന്ധപൂരിതമാവും.
3: കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സഹായിക്കും ചിലർക്ക്, കേട്ടോ. എല്ലാവർക്കും ആണോന്ന് എനിക്കറിയില്ല. ചിലപ്പം ചിലർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോയി ഷോപ്പ് ചെയ്യുക, ഇപ്പൊ പെർഫ്യൂം ആയിരിക്കും, അതല്ലെങ്കിൽ ഫോണുകൾ വെറുതെ ഏതെങ്കിലും കടയിൽ കയറി കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ വെറുതെ ഫോൺ നോക്കും, ലാപ്പ് വെറുതെ അവിടെ പോയി നിന്ന് നോക്കി അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കി തിരിച്ചു വരും.
2: വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഫോണിന്റെ കാര്യം നിസ പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താ വെച്ചാല്, പലപ്പോഴും ഈ ഫോൺ ഷോപ്പുകളിലെ ഫോണിന്റെ ഗാലറിയില് അപരിചിതരായ ഒരുപാട് പേരുടെ മുഖങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഫോൺ നോക്കിയിട്ട് നമ്മള് ആദ്യം നോക്കുന്ന മൊബൈലിന്റെ ക്ലാരിറ്റി എന്തുണ്ട്, ഫോണിലെ ഫോട്ടോയുടെ ക്ലാരിറ്റി എന്തുണ്ട്, ഒരു സെൽഫി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതില് ഈ പറഞ്ഞതുപോലെ അപ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നു എന്ന് പറയാൻ പറ്റും
3: സംഭവം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെർഫ്യൂം ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഇതൊക്കെ നമുക്കൊരു മാനസികമായ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. എനിക്ക് വന്ന് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ കീ എങ്ങനെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത് അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പെർഫ്യൂമുകൾ എന്ന് പറയുന്നത്.
2: തീർച്ചയായിട്ടും ഇപ്പൊ പെർഫ്യൂമിന്റെ ഒരുപാട് കഥകൾ പറയാനും കേൾക്കാനുമായിട്ടുണ്ട്. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നു, നിസയും അപ്പുണ്ണിയും കൂടെയും.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഹോം ഡെലിവറി വിശേഷങ്ങളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പെർഫ്യൂം. അതായത് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിസ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ 2012 ഗൾഫിലേക്ക് എത്തുന്നത്.
1: അപ്പൊ
0: അതിനു മുമ്പ് പെർഫ്യൂം എന്ന് പറഞ്ഞാല് അത്ര വലിയ സംഭവമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നില്ല. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്താല്
1: അത് കയ്യിലുണ്ട്,
0: ഉണ്ട്, അത് കൂടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ കൂടുതലും പൗഡറുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞുള്ള ജി എന്ന് എഴുതിയ ഒരു പൗഡർ,
1: അതിന്റെ
0: പേര്, അതുപോലെ തന്നെ കുട്ടിക്കുറ
1: പല പല പൗഡറുകളാണ്,
0: അതൊക്കെയായിരുന്നു നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പൗഡറുകളായിരുന്നു ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ ഒരു മായാജാലം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകള് ഇപ്പോ അതിനുവേണ്ടിയൊരു തുക മാസം മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. മാറ്റിവെക്കുന്നല്ല, പർച്ചേസിന്റെ
1: ഭാഗമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുന്നു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, ചില പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒപ്പം മേടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും മേടിച്ചു പോകും. അതിപ്പോ എത്ര റേറ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്.
0: ഇപ്പൊ അതിൽ തന്നെ പെർഫ്യൂമിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു സമയത്ത് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, ഒരുപാട് പെർഫ്യൂമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അസറൻസിന്റെ നമ്മൾ പരസ്യമൊക്കെ ചെയ്തതാണ്, അസറൻസിന്റെ ദുബായ് കോംബോ ഒരുപാട് ആളുകൾ ദുബായ് വൈറൽ കോംബോ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് തന്നെ അസറായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കുറെ പെർഫ്യൂം മേടിച്ചിട്ട് പോയ ഒരാള്, ആ ആള് തന്നെയാണ് ഈ രണ്ടും ഒന്ന് അടിച്ചു, സ്പൈസി നാച്ചുറൽ അടിച്ചു നോക്കി, മിക്സ് ചെയ്ത് അടിച്ചു നോക്കി കഴിഞ്ഞു നല്ലതാന്ന് പറഞ്ഞു. പിന്നെ അതൊരു വൈറൽ കോംബോ ആയിട്ട് മാറി
1: നമ്മളൊക്കെ ഇപ്പം അസറൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ.
0: അതെ,
1: അങ്ങനെ എന്തായാലും ഈ പെർഫ്യൂമുകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് ഈ പെർഫ്യൂം അടിയുടെ കാര്യത്തിലും വ്യത്യാസവും ചില രസകരമായ സംഭവങ്ങളും ഉണ്ട്.
0: തീർച്ചയായിട്ടും സഞ്ചരിക്കുന്ന പെർഫ്യൂം ഷോപ്പുകൾ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയപ്പുണ്ണിയാണ് കൂടുതൽ.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഹായ്, ഞാൻ നിരഞ്ജ് മണിമ്പള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ചെന്നൈ ബീറ്റ്സ്.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സുഗന്ധപൂരിതമാണ് ഈ വിശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പെർഫ്യൂമുകളുടെ കഥകളാണ് പറഞ്ഞു വന്നിരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പ്രവാസത്തിലേക്കൊക്കെ എത്തിയതിന് ശേഷമായിരിക്കും പെർഫ്യൂമുകളെ അത്രയധികം അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
2: അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഇന്ന ബ്രാൻഡ് മാത്രമായിരിക്കും അവരെല്ലാ എല്ലാ കാലത്തും യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറില്ല, ആ ഒരു ബ്രാൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും.
1: ചില ആളുകളുടെ ആ ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
2: അതെ അതെ അതെ,
1: അവർ ഉപയോഗിക്കുന്ന പെർഫ്യൂം വെച്ചിട്ട് തന്നെ നമുക്ക്
2: ഐഡന്റിഫൈ,
1: ഇന്ന ആളായിരിക്കും നമ്മുടെ പുറകിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും ശരി, ഇപ്പൊ ഓഫീസ് ടേബിളുകളിലാണെങ്കിലും ശരി, ഒരു പെർഫ്യൂം എപ്പോഴും സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഇരിക്കുന്നത് അമീർ സാറിന്റെ ക്യാബിലാണ്. ഏറ്റവും ഒരു 6-7 വെറൈറ്റി
2: പെർഫ്യൂമുകൾ
1: അവിടെ ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉള്ളത് ബഷായറിന്റെ, നമ്മുടെ സെയിൽസ് ഹെഡിന്റെ ടേബിളിലാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂം
2: കണ്ടിട്ടുള്ളത്. ഞാനിങ്ങനെ പെർഫ്യൂം ഷോപ്സിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ചോക്ലേറ്റിന്റെ ഇതുള്ള എന്തെങ്കിലും ഒരു ഒരു പെർഫ്യൂം ഉണ്ട്. പലയിടത്തും പോയി അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നോക്കി നോക്കി പോയിട്ട് അവസാനം എനിക്ക് ഫൈസലിക്ക് ഒരിക്കൽ 10 റിയാലിന്റെ ഒരു ചെറിയ പെർഫ്യൂം കൊണ്ടു തന്നു. അതിനാണ് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും സന്തോഷം നൽകിയ ചോക്ലേറ്റിന്റെ ആ ഒരു ഒരു സ്മെല്ല് കിട്ടിയത്. ഏതോലും സൂക്കിൽ നിന്ന് വാങ്ങിച്ചാണ് ആള്, പക്ഷെ 10 റിയാലേ ഉള്ളൂ. അത് ശരിക്കും ചോക്ലേറ്റിന്റെ ആ ഒരു ഒരു ഒരു സ്മെല്ല് തന്നിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ആയിരുന്നു. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ.
1: ഓക്കെ, എനിക്കൊരു ഓർമ്മയുള്ളത് ഒരു 2010 കാലഘട്ടത്തില്, ഇപ്പൊ ആ സെലിബ്രിറ്റി ആരായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി.
2: ഓക്കെ,
1: അപ്പൊ ആ സെലിബ്രിറ്റിന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഞാന് അദ്ദേഹത്തെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ച്. അപ്പൊ അദ്ദേഹം വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന സമയത്തുണ്ടായിരുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല്, അതായത് പുതിയ നോട്ടില്ലേ, പുതിയ കറൻസി,
2: അതിന്റെ
1: പുതിയ കറൻസിയുടെ ഒരു സ്മെല്ലായിരുന്നു ആ പെർഫ്യൂമിനുണ്ടായിരുന്നത്. ആള് പോയിട്ടും ഒരുപാട് സമയം ആ സ്മെല്ല് നിന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ലുകളുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ലാവണ്യ എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ ഉണ്ട്, ലാവണ്യ,
2: ലാവണ്യ,
1: അതൊരു റോസ് ഇങ്ങനെ റൗണ്ട്
2: ഡപ്പയില
1: ആ, അത് നമ്മളിങ്ങനെ ഇട്ടാല് നമുക്കതിന്
2: വേറൊരു
1: കിറ്റ്കാറ്റിന്റെ ഒക്കെ
2: ഒരു മണം വരും.
1: ഭയങ്കര രസമായിരുന്നു അത്. നമ്മളിങ്ങനെ വെള്ളത്തിൽ തളിച്ചിട്ട് തേക്കുമ്പോ അയൺ ചെയ്യുമ്പോ ഇത് ചെയ്താല് കൊറേ സമയം അത്
2: നിലനിൽക്കും. നല്ല പെർഫ്യൂമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. അതെ അതെ, കുറച്ച് പെർഫ്യൂം വിശേഷങ്ങൾ കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: Suno 91.7 FM.
1: Kete kete kootu koodam.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
4: പെർഫ്യൂം കഥകൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു ഹോം ഡെലിവറി വിശേഷമാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിസയ അപ്പുണ്ണി തന്നെയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചില ആളുകൾ പെർഫ്യൂം അടിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുകൾ അതിൽ ഭയങ്കര എന്താ പറയുന്ന ഒരു
5: കറക്റ്റായിട്ട്
4: ഇങ്ങനെ അതിൽ എനിക്ക് എന്നെ പെർഫ്യൂം അടിക്കാൻ ഇവിടെ പഠിപ്പിച്ചത് നമ്മുടെ ഫൈസലിക്കാണ്. ഫൈസലിക്ക നേരത്തെ പറഞ്ഞ പോലെ ഫൈസലിക്ക പെർഫ്യൂമിന്റെ ഒരു സ്വന്തം ആളാണ്. അപ്പൊ ഫൈസലിക്കയാണ് അത് എത്ര ഡിസ്റ്റൻസിൽ അത് ആ സ്പ്രേ നമ്മള് അത് സ്പ്രേ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ആളുകളുണ്ട് ഈ നേരെ അങ്ങ് ഡ്രസ്സിലേക്ക് ചേർത്ത്
5: വെച്ചിട്ട്
4: ചിലര് ഇങ്ങനെ പിശുക്കി അടിക്കും.
5: അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചില ഷർട്ടിനൊക്കെ അതിങ്ങനെ വന്നു ഓയില് ഇങ്ങനെ നിൽക്കും.
4: അതെ അതെ, ചില ആളുകളുണ്ട് ഇങ്ങനെ പിശുക്കി അടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് തീർന്നു പോയാലോ എന്ന് ഓർത്തിട്ട് അടിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വളരെ ലാവിഷായിട്ട് അടിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലാവിഷായിട്ട് അടിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പെർഫ്യൂമിന് ആ ഡ്രസ്സിലേക്കായിരിക്കും തോന്നിയിട്ടുണ്ട്.
5: ഓക്കെ, ഈ പെർഫ്യൂമിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്, പല ടൈപ്പ് ഓഫ് പെർഫ്യൂം എന്താ പറയാ
4: അടിക്കാറുണ്ട്
5: എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഓസി അത് ജസ്റ്റ് സൈഡിലേക്ക് ഇരിക്കുവാണെങ്കിൽ എന്നാ കുറച്ചൊന്ന് അടിച്ചു നോക്കിയാൽ അടിച്ചേക്കാമെന്ന് വിചാരിക്കും. പിന്നെ ചില ആൾക്കാർ കുറച്ചൊന്ന് പിശുക്കി.
4: ഞാൻ എപ്പോഴും ബച്ചുവിന്റെ ടേബിളിൽ പോകും. സാറിന്റെ ടേബിളിലേക്ക് പോകാൻ പറ്റില്ല, ബച്ചുവിന്റെ ടേബിളിൽ പോകും. ബച്ചുവിന്റെ ടേബിളിൽ പോയിട്ട് അവിടെ നിന്ന് പല വെറൈറ്റി ഉണ്ടാവും. അപ്പൊ മീറ്റിങ്ങിനൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുന്ന
5: സമയത്ത്
4: കാര്യം നമ്മുടെ ടേബിളിലുണ്ട്, എന്നിരുന്നാൽ കൂടിയിട്ടും ആ സ്മെല്ലിനേക്കാൾ കൂടുതൽ ചിലപ്പോ
5: അവിടുത്തെ ഇഷ്ടപ്പെടും
4: എന്നുള്ളതാണ്.
5: അങ്ങനെ ഈ പറഞ്ഞ ചില ആൾക്കാർ കുറച്ചുകൂടി എന്താ പറയാ പിശുക്കി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് എന്താ പറയാ പെർഫ്യൂം അടിക്കാറുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്?
4: അതെ, അത് മെൻഷൻ ചെയ്തോളൂ.
5: അതെ, അതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Vodafone Shoof app.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
2: Hi, this is Sushin Shyam.
3: You're listening to
2: Radio Suno 91.7.
4: Chennai Beats.
5: Tamil, head of the hour.
6: In the art of podumar kolanda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹോം ഡെലിവറി.

0: ഇനിയ വചനങ്ങളിലൂടെ
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: പെർഫ്യൂം വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ ഇനി നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യാണ്. ജെയ്സൽ എസൻസ് പെർഫ്യൂം ഹൗസിൽ നിന്നും അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഇതായിരുന്നത്. എങ്ങനെയാണ് പെർഫ്യൂമുകളോട് ഇത്ര ഒരു ഈ പെർഫ്യൂമുകളുടെ ലോകത്തേക്ക് വരാനുള്ള ഒരു ഇഷ്ടം എന്തുകൊണ്ടായിരുന്നു?
2: അത് ശരിക്കും പെർഫ്യൂമുകളോടുള്ള ഇഷ്ടം തന്നെയാണ്. പണ്ട് മുതലേ ചെറുതിലെ ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്തത് നമുക്ക് കിട്ടിയതായിട്ടുള്ള ഒരുപാട് മണങ്ങൾ നമ്മുടെ ചെറുതിലെ നമ്മള് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് മണങ്ങൾ. ശരിക്കും ചെറുതിലെ നമുക്ക് ആണല്ലോ എപ്പോഴും നമ്മുടെ മണങ്ങൾ എപ്പോഴും
3: നൊസ്റ്റാൾജിയാണ്.
2: നമ്മുടെ നൊസ്റ്റാൾജിയ അതന്നാണ് നമ്മുടെ ഓരോ പെർഫ്യൂം എന്നല്ല എപ്പോഴും നമ്മുടെ ലൈഫിൽ പോകുന്ന ഓരോ മൊമെന്റ്സും നമുക്ക് ചെറുതിനെ കിട്ടിക്കൊണ്ടിരുന്ന മൊമെന്റ്സ് തന്നെയായിരിക്കും.
3: ജയ്സൽക്കാട് സ്വന്തം ബ്രാൻഡ് ഏതെങ്കിലും ഉണ്ടോ?
2: സത്യത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഇല്ല. ഞാൻ ഇവിടെ ഓൾറെഡി പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഇൻഹൗസ് ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഖത്തറിലാണെങ്കിലും ഖത്തറിൽ നമ്മൾ ഒരുപാട് എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതിലുപരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താണോ ഇഷ്ടം എന്നുള്ളത് അവരെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് നല്ല പുതിയ പുതിയ മണങ്ങള് അതും നമ്മുടെ ഇപ്പം നമ്മുടെ സ്റ്റോറിലാണെങ്കിലും നമ്മുടെ ഷോപ്പിലൊക്കെ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം നമ്മുടെ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആരാണെങ്കിലും അവരവരെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്റ്റോറിലുള്ള ആ ഒരു പ്രൊഫൈല് പിക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മൂന്നോ നാലോ പേര് വരികയാണെങ്കിൽ ഈ മൂന്നോ നാലോ പേർക്കും ഡിഫറെന്റ് ഇഷ്ടങ്ങളായിരിക്കും. എന്റെ ഇഷ്ടങ്ങളായിരിക്കണം എന്നില്ല, എന്നെ തേടി വരുന്ന ആൾക്കാരുടെ ഇഷ്ടങ്ങൾ എന്റെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. പെർഫ്യൂമിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി അപ്പം വരുന്ന ആൾക്കാരുടെ ക്യാരക്ടർ മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കളക്ഷനിൽ എന്താണുള്ളത് അത് നമ്മള് പിക്ക് ചെയ്തിട്ട് അവരുടെ ക്യാരക്ടർ മാച്ച് ചെയ്തിട്ട് കൊടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉപരി നമ്മുടെ പെർഫ്യൂം അവരവരെ ഇഷ്ടങ്ങൾ പിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് അവിടെ ഒരു കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സത്യം
3: എവിടെയൊക്കെയാണ് നമ്മുടെ സ്റ്റോറുകൾ ഉള്ളത്? എവിടെയൊക്കെയാണ്
2: ഇപ്പൊ നമ്മുടെ സ്റ്റോർ ഇരിക്കുന്നത്? എൻഖാലിലാണ്, ഉമ്മൽസിനെയിമില്, നമ്മുടെ മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സാക്ട് ബാക്ക് സൈഡിലാണ്. എസ്സെൻസ് ദ പെർഫ്യൂം ഹൗസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് ഉണ്ട്. അവിടെ ഏകദേശം നമുക്ക് ഏകദേശം അറൗണ്ട് 2000 ഡിഫറെന്റ് വെറൈറ്റി ഫ്രാഗ്രൻസുകൾ അവൈലബിൾ ആണ്. അറൗണ്ട് 2000 പ്ലസ് ഫ്രാഗ്രൻസിന്റെ കളക്ഷൻസ്. അപ്പം കളക്ഷൻസ് എന്ന് പറഞ്ഞാല് പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പം മാർക്കറ്റില് നീഷ് ഓർ ഡിസൈനേഴ്സ് പെർഫ്യൂംസിന്റെ ഒരുപാട് ഡിഫറെന്റ് വേറിന്റെ കളക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് എനിക്ക് മാച്ച് ആവുന്നത് എന്നുള്ളത് പിക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം അത് ആൾക്കാർ വന്നു കഴിഞ്ഞാല് അവരെ ക്യാരക്ടറിന് മാച്ച് ചെയ്തത് പിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതും എനിക്കും എന്റെ ടീമിനും പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും.
1: ഇനിയും കുറച്ചധികം വിശേഷങ്ങൾ കൂടി അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം ഹോം ഡെലിവറി.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
4: You are listening to

0: നല്ല സുഗന്ധമുള്ള ഒരു ഹോം ഡെലിവറി വിശേഷങ്ങളാണ് സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് എസൻസ് പെർഫ്യൂം ഹൗസിൽ നിന്നും ജസീലാണ്. അദ്ദേഹത്തെ നമ്മളൊരു ഇവന്റിൽ വെച്ചിട്ടായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താ, ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂം ഏതാണെന്നാണോ, നല്ല മണോ ഏതാണെന്നാണോ, വെറൈറ്റി ആണോ, എന്താണ് ചോദിക്കുന്നത്?
1: ഏറ്റവും വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും നല്ല പെർഫ്യൂം ഏതാണ്, സത്യത്തിൽ പെർഫ്യൂമിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചീത്ത അങ്ങനൊന്നും ഇല്ല. എല്ലാ മണങ്ങളും നല്ലതായിരിക്കും, പക്ഷെ എല്ലാ മണങ്ങളും എനിക്ക് കിട്ടുന്ന ഇഷ്ടമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈ ഫ്രഷ് മണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഊത് മണങ്ങള് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഫ്രഷ് മാത്രം ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് നിർബന്ധിച്ച് ഓ ഈ ഊത് മണം നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെയാണ് അപ്പൊ ഫ്രഷ് മണങ്ങളും ഈ ഊത് പോലുള്ള മണങ്ങളൊക്കെ എൻ്റയർലി അവരവരെ ലൈഫില് വ്യത്യസ്തങ്ങളായിരിക്കും. അവരെ അനുഭവങ്ങൾ തന്നിരിക്കുന്നതിന്റെ അനുഭവങ്ങൾ വേറെ വേറെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരവരെ ക്യാരക്ടർ മനസ്സിലാക്കി പിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പെർഫ്യൂം അവരവർക്ക് മാച്ച് ആവുള്ളൂ.
2: ആധികാരികമായിട്ട് ഒരു കോഴ്സ് ഒക്കെ ചെയ്താണോ അതോ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ?
1: അല്ല, ഞാൻ ഒരിക്കലും ഒരു കോഴ്സ് ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ സത്യത്തിൽ പെർഫ്യൂമിന്റെ പിന്നാലെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ പതിയെ എത്തിയതാണ്. ഒരു പെർഫ്യൂം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിന്റെ ഒരു മണം എന്താണെന്ന് ജസ്റ്റ് കണ്ടെത്തി പഠിക്കും. ഇപ്പം നമുക്കിപ്പം ഗൂഗിളിലാണെങ്കിലും ഇതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ ആ മണങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഈ മണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും, ഒരു മണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടർ മാച്ച് ആവുന്നത് എങ്ങനെയാണ്, ഇത് ഇതിന് എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്ത് ഉണ്ടാക്കിയത്, ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും, ആധികാരികമായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പം ഒരു പെർഫ്യൂം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് എനിക്ക് എങ്ങനെ മാച്ച് ചെയ്യുന്നു, എനിക്ക് ഏത് നീരോലും ഉപയോഗിക്കാം, ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ കൊളീഗിന് ഇഷ്ടാവോ, അല്ലെങ്കിൽ ഞാനായിട്ട് മിക്സ് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് മാച്ച് ആവോ, ഇതൊക്കെ ഞാൻ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും മാത്രമാണ് അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ.
0: അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഒരെണ്ണം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ?
1: ഇപ്പൊ നമ്മള് സീസൺ വൈസ് ഫ്രാഗ്രൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും ഫോൾ സീസണും അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇതൊക്കെ ഡിഫറെന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഞാൻ പൊതുവെ ഈ കുറച്ച് സ്ട്രോങ് സ്മെല് ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് വിചാരിച്ചു. അത് എനിക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം,
0: പറ്റില്ല.
1: അതാണ് ഇപ്പം ഈ ഫോൾ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരു വാം അല്ലെങ്കിൽ ഒരു ലെതറി, ഒരു സ്പൈസി, ആ ഒരു ടൈപ്പ് സ്മെല്ലുകളാണ് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങാൻ ഇഷ്ടമാവുക. അപ്പൊ അതുപോലുള്ള പുതിയ പുതിയ മണങ്ങൾ പിക്ക് ചെയ്യുക, ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക,
0: അതാണ് നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അല്ലേ?
1: അതെ അതെ, ആൾക്കാർ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അത് അവരെ ക്യാരക്ടറിന് മാച്ച് ചെയ്തിട്ട് അത് പിക്ക് ചെയ്ത് കൊടുക്കുക.
0: ഓക്കെ,
1: അപ്പൊ കൂടുതലാണ് നമ്മളെ മലയാളികൾ എസ്പെഷ്യലി നോക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ
0: നോക്കുക.
1: അപ്പൊ രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വരെ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യോ,
2: ഡ്യൂട്ടി ടൈം തീരുന്നത് വരെ
1: ഞാൻ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എത്ര മണിക്കൂർ ഇത് നല്ല മണമാണല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ള ചോദ്യം കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയായി. അതിന് ഉതകുന്ന ഒരു പെർഫ്യൂം കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മളെ മലയാളികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലുള്ള ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് നമ്മളെ പൊട്ടിക്കും.
2: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ പെർഫ്യൂംസിനെ കുറിച്ച് സംസാരിച്ചു വന്ന സമയത്താണ് ജയ്സൽജിയെ ഞങ്ങള് അന്ന് പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ മനസ്സിലാക്കി ഇന്ന് ഓണറിൽ കൊണ്ടുവരണം എന്നുള്ളത്
0: ഞങ്ങൾ അന്ന് നോട്ട് ചെയ്തു. ഇന്ന് കറക്റ്റ് സമയത്ത് ഞങ്ങൾ വിളിച്ചു.
1: സന്തോഷം.
2: ഓക്കെ ജയ്സൽജി, താങ്ക് യു,
0: താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.
0: ബൈ ബൈ.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ഷെയ്നിഗം.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിസ്സയും അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്. ഈ 12 മണി കഴിയുമ്പോഴെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഭക്ഷണത്തിന്റെ ഒരു മണങ്ങ് വരും,
5: അറിയാതൊരു വിശപ്പ് എവിടുന്നോ വന്നു പോകും.
4: തീർച്ചയായിട്ടും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ സഫാരിയിൽ പോയ സമയത്ത് മൂസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ എത്തിയിട്ടുണ്ട്.
5: എനിക്ക് ഭയങ്കര ഫേവറേറ്റ്, അവരുടെ ചോക്ലേറ്റ് ഫലൂഡ ഭയങ്കര ടേസ്റ്റാ.
4: ഓക്കെ, ഞാൻ പിന്നെ ഒരു അവിൽ മിൽക്ക് ഫാനാണ്.
5: ഓക്കെ,
4: അപ്പൊ അതുകൊണ്ട് അവിൽ മിൽക്ക് വഴിയാണ് ഞാൻ അവിടേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഈ അവിൽ മിൽക്കിന്റെ ഒരു ചരിത്രമൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് കേരളത്തിലെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്ത് ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു ജനപ്രിയ പാനീയം എന്ന് വേണമെങ്കിൽ പറയാം, അവിലും പഴവും പാലും പഞ്ചസാരയും കപ്പലണ്ടിയും അല്ലെങ്കിൽ നിലക്കടലയും ഐസും ഒക്കെ ചേർത്ത് വരുന്ന ഒരു ഗംഭീര കോമ്പിനേഷനാണ് നമ്മുടെ ഈ അവിൽ മിൽക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇത് മലബാറിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജ്യൂസ് കടകളിൽ നിർബന്ധിതമായിട്ടുള്ളൊരു ഐറ്റാണ്. അതുപോലെ തന്നെ ചെറിയ ഹോട്ടൽസിലൊക്കെ ആണെങ്കിലും ശരി അവിൽ മിൽക്ക് ഉണ്ടാവും. അത് മാത്രമല്ല കേട്ടോ, വീടുകളിലും അവിൽ മിൽക്ക് ധാരാളമായിട്ട് അവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം ആയതുകൊണ്ട് അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിന് വലിയൊരു പ്രത്യേകത ഇതിലുപയോഗിക്കുന്ന പഴം, മൈസൂർ പഴം ഉണ്ടല്ലോ പാളയങ്കോട് എന്ന് പറയുന്ന ആ പഴം, ആ പഴമാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഈ മൗസിൽ ചെല്ലുന്ന സമയത്ത് അവിടെയും പാളയങ്കോടും പഴം ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചേക്കുന്നത് കാണാം. ഭയങ്കര ആ കാണാൻ തന്നെ ഒരു ഭയങ്കര സന്തോഷം, നാട്ടില് ഏതോ കടയിൽ ചെന്നുന്ന ഒരു ഫീലാണ് ഉള്ളത്. അപ്പൊ എന്തായാലും അത് മാത്രമല്ല, ഇപ്പോ മലബാറിലൊക്കെ നോക്കുകയാണെങ്കിൽ യുവാക്കൾ, അതായത് യങ് ജനറേഷൻ, വൈകുന്നേരം ആകുമ്പോ ഒരവിൽ മിൽക്ക് കുടിക്കാൻ പോവുക എന്നുള്ളത് അവിടുത്തെ ഒരു സമ്പ്രദായമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനി അവിൽ മിൽക്കിന്റെ ഒരു ചരിത്രം എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഞാനത് പറയാം. ഒരു പക്ഷേ അതന്നെ എനിക്ക് പറഞ്ഞു, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് വരാം കേട്ടോ.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
5: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹാ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യു ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: അവിൽ മിൽക്കിൻ്റെ ചരിത്രം തേടിപ്പോവുകയായിരുന്നു ഹോം ഡെലിവറി. അപ്പോൾ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നിസ 1993 കൂടിയിട്ടാണ് ഈ അവിൽ മിൽക്ക് ഇത്ര ജനകീയമായിട്ടുള്ളൊരു ഭക്ഷണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അതായത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ അവിടെ വി ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 10-ാം ക്ലാസിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കട ആരംഭിക്കുകയാണ് ഈ അവിൽ മിൽക്ക്. അതിനു മുമ്പ് വരെ എങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് പാലും വെള്ളവും പഴവും അവിലും ചേർത്താണ് അത് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് വാണിജ്യ ഒരു പാനീയമായിട്ട് ജനപ്രിയമാക്കുന്ന സമയത്ത് ഈ വി ഹുസൈൻ അദ്ദേഹം പഴം, വറുത്ത അവൽ, തണുത്ത പാൽ, നിലക്കടല ഇതെല്ലാം ചേർത്ത് ഈ വിഭവം
2: കുറച്ചുകൂടെ വിപുലീകരിച്ചു.
1: അപ്പൊ അതിനെ പിന്നീട് എല്ലാവരും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. പിന്നീട് ആ അദ്ദേഹത്തിന്റെ കടകളിൽ മാത്രമല്ല
2: മറ്റ്
1: കടകളിലേക്കും ഈ വിഭവം അവിടെ എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിൽ മിൽക്കിനെ പോലെ തന്നെ വളരെ വളരെ വളരെ പ്രശസ്തമായ മറ്റൊരു ജനകീയ വിഭവമുണ്ട് നമ്മുടെ നാട്ടില്, ഷാർജ ഷെയ്ക്ക്.
2: ഷാർജ ഷെയ്ക്ക് പലരുടെയും ഒരു
1: നൊസ്റ്റാൾജിയാണ്. അത് ഒരു ഷെയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്.
2: ആദ്യത്തെ തലതൊട്ടപ്പൻ
1: എന്ന് പറഞ്ഞാൽ ഷാർജ ഷെയ്ക്ക്. ഈ വി ഹുസൈൻ അദ്ദേഹം അവിൽ മിൽക്ക് ഉണ്ടാക്കിയ പോലെ തന്നെ ഷാർജ ഷെയ്ക്കിനും ഒരു ചരിത്രമുണ്ട്. അതിലേക്ക് വരുന്നത്

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: അവിൽ മിൽക്കിന്റെ ചരിത്രം, ഷാർജ ഷെയ്ഖിന്റെ ചരിത്രം, ഇതൊക്കെയാണ് ഹോം ഡെലിവറിയുടെ ഈ മണിക്കൂറിനെ സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഷാർജ ഷെയ്ഖിന്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് ഒരു ജ്യൂസ് കടയിൽ, അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കടയാണ് കലന്തൻസ് എന്ന് പറയുന്ന ഒരു കട. അപ്പൊ അവിടുത്തെ കലന്തൻ കോയ, അദ്ദേഹം പഴവും തണുത്ത പാലും പഞ്ചസാരയും ചേർത്ത് ഒരു പുതിയ പാനീയം അന്ന് തയ്യാറാക്കിയിരുന്നു. അപ്പൊ അന്ന് ആ കടയിൽ തന്നെ ടി വിയിൽ, ആ കടയിലല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ ടി വി കാണായിരുന്നു. അതായത് ഷാർജ കപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിഭവം അദ്ദേഹം തയ്യാറാക്കിയിട്ട് ഇതിന് സാമ്പിള്, അതായത് എന്താ പറയാ, സാമ്പിള് കൊടുക്കുമല്ലോ
2: ഓരോരുത്തർക്കും.
1: അപ്പൊ ആവേശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാർ, ക്രിക്കറ്റും കാണുന്നു, ഇതും കാണുന്നു. അപ്പൊ ഈ വിഭവം കഴിച്ച സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ടി വിയിൽ നോക്കിട്ട് പറഞ്ഞു ഇതിന്റെ പേര് ഷാർജ കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പേര് ഷാർജ ഷെയ്ഖ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ സംഭവം അങ്ങ് വൈറലായി. എനിക്ക് തന്നെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു, വീണ്ടും കത്തിയാനെ
2: വേറെ ലെവലായി പോയാലേ.
1: അതെ, ഓക്കെ. ഈ യു എയിൽ ജനിച്ച ഷാർജ ഷെയ്ഖ് പാനീയമല്ല ഇത്, കോഴിക്കോട് ജനിച്ച ഒരു പാനീയമാണ് നമ്മുടെ
2: ഷാർജ ഷെയ്ഖ്. ഇതിന്റെ സ്റ്റോറിക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെടുത്ത് ഷെയർ ചെയ്യാവുന്നുണ്ട്. അറിയാം, റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ അറിയാം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ആളുകൾ അറിയാം, അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ
1: ഉണ്ടെങ്കിൽ
2: വേറെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഷെയർ ചെയ്യാൻ സാധിക്കും.
1: നേരത്തെ നമ്മൾ പറഞ്ഞ അവിൽ മിൽക്കിൽ നമ്മൾ ചേർക്കുന്നത് പാളയംകുടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പൂവൻ എന്ന് പറയുന്ന പഴമാണെങ്കിൽ, ഇവിടെ ചേർക്കുന്നത് ഷാർജ ഷെയ്ഖില് ഞാലിപ്പൂവൻ പഴവും തണുപ്പിച്ച പാലും ബൂസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോൺവിറ്റ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം, പിന്നെ കശുവണ്ടി അല്ലെങ്കിൽ നിലക്കടല, ഇതെല്ലാം ചേർക്കും. ഓരോ കടകളിലും പാചക രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പണ്ട് കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു ഷാർജ ഷെയ്ഖും സ്വീറ്റ് പൊറോട്ടയും കഴിക്കുക എന്ന് പറഞ്ഞാല്
2: ഒരു സന്തോഷമായിരുന്നു അല്ലേ,
1: ഗംഭീര പ്രൗഢിയാണ്.
2: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹോം ഡെലിവറിയുടെ ഇന്നത്തെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
1: അപ്പൊ എന്തായാലും അടുത്ത ദിവസം മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേൾക്കാം. ഇനി മാറ്റിനി ക്ലാസിക്കുമായിട്ട് എത്തുന്നു. ഓക്കെ, അടിപൊളി പാട്ടുകൾ. മാറ്റിനി ക്ലാസിക്കിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്കും തയ്യാറാക്കാവുന്ന കേട്ടോ, നമുക്ക്
2: ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക്
1: സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.
2: നല്ല പഴയ പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മെസ്സേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് അത് പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ, ടാറ്റാ,
2: ബൈ ബൈ. ബൈ ബൈ പറയുന്നില്ല, കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വരാം.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഹോം ഡെലിവറി.

0: ഹായ്, ഞാൻ ജലജയാണ്.
1: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
5: മർസ, ബി ഫ്രഷ്, ബി യു.

0: കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
4: Action. മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.
10: Matinee Classics.
11: Matinee Classics.

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Sunu.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
5: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. പക്ഷെ ഒരാൾ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, ഹോം ഡെലിവറി കഴിഞ്ഞ് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. അതെ, അപ്പുണ്ണിയും കൂടെ ഉണ്ട്. അപ്പുണ്ണി ഇന്നത്തെ ദിവസം തന്നെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളുടെ ഒക്കെ തന്നെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയ, എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഓഡിയൻസിന് ഒരു ദിലീപേട്ടൻ കഴിഞ്ഞ് ഭയങ്കര ഫേവറേറ്റ് എന്ന് അല്ലേ ഒന്ന് മനസ്സിൽ കയറിയ ഒരാൾ ചിലപ്പം
1: നിവിൻ പോളിയാണ്. ഇപ്പൊ നിവിൻ പോളിയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം എന്നുള്ളത് കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാല് ആ സിനിമ ബി കെ യുവിന് ശേഷം നിവിൻ പോളി ഗ്യാരണ്ടീഡ് ആക്ടറാണ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് നിവിൻ പോളി കഥാപാത്രങ്ങൾക്ക് ഒരു ഒരു ലൈഫുണ്ട്. അപ്പൊ അദ്ദേഹം ഇത്തിരി തമാശയായിട്ട് ചെയ്താലും ഇത്തിരി സീരിയസ് ആയിട്ട് ചെയ്താലും അതിന് ഉദാഹരണമാണ് ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ. എന്ത് രസമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം മാറിയിട്ടുള്ളത്. ഭയങ്കര മനോഹരമായിട്ട്
0: നമുക്ക് ഓരോ ഇതും നമുക്ക് ചിരിക്കാനും പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആള് ഒരു എന്താ പറയാ ഒരു കറക്റ്റ് ഒരു പോലീസ് സ്റ്റേഷനില്, എനിക്ക് അതിനകത്ത് ആ ജോജു ആയിട്ടുള്ള ഓരോ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റു ചില സിനിമകൾ നോക്കി കഴിഞ്ഞപ്പം പ്രേമവും അല്ലെങ്കിൽ ഇപ്പൊ ഈ സർവമ ഇതൊക്കെ ഒരു വമ്പൻ ഹിറ്റ് ആയതുകൊണ്ട് ആൾക്കാർ
1: ഓർത്തു.
0: തട്ടത്തിൻ പറയത്ത് അത് അതൊരു പരിപാടി ഇല്ല. ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഹിറ്റായ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ഒരു ലിസ്റ്റ് ഓഫ് ഫിലിം എടുക്കാൻ പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ തന്നെ ഒരുപാട് സിനിമകൾ ഉണ്ടാവും. അതിൽ ഓം ശാന്തി, ഓശാന വരും, അങ്ങനെ കുറെ സിനിമകൾ വരും. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു സിനിമ ഹിറ്റായതിനു ശേഷം, ബി കെ ഹിറ്റായതിനു ശേഷം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാള് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു. അതായത് ഹിറ്റ് സിനിമകൾ ഇത്രയുണ്ട്, നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് കാണാനും പറ്റുന്നുണ്ടാവും. പക്ഷെ ആളുടെ അണ്ടർ റേറ്റഡ് മൂവീസ് ഇത്രയാണ്, പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അധികം എല്ലാരും പറയാത്ത, ചർച്ച ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ അപ്പുണ്ണിക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ ചർച്ച ചെയ്യാത്ത, ഞാൻ നിവിൻ പോളി ഫാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അതിലെ അയ്യോ ഇത് മോശമായി പോയെന്നോ അല്ലെങ്കിൽ ഇത് കാണാതെ അങ്ങനെയില്ല, എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട സിനിമ.
0: എനിക്ക് അങ്ങനെയാണ് ഒരു അണ്ടർ റേറ്റഡ് ഫിലിം എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഹേ ജൂഡ്.
1: ഹേ ജൂഡ് ഓക്കെ ഓക്കെ.
0: എല്ലാരും അതിനെ എടുക്കേണ്ട ആ ഒരു രീതിയിൽ എടുത്തില്ല എന്ന് തോന്നി. പക്ഷെ ആളതിൽ എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രം, കാരണം അങ്ങനെ ആകാൻ പറ്റും നിവിൻ പോളിക്ക് എന്ന് കാണിച്ചു
1: എന്ന ഒരു കഥാപാത്രം. നിവിൻ പോളിയുടെ മറ്റൊരു വലിയ പ്രത്യേകത പേരിലാണ് പ്രത്യേകത. ആ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുക മാറ്റിനി മാഷപ്പ്, കൂടെയുണ്ട് അഷ്ടമി അപ്പുണ്ണി.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50-555, ഓർ വിസിറ്റ് bima.com.qa.
5: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ്. ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹലോ എവറിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.
7: Chennai beats.
8: Tamil, head of the R.
9: இந்த ஆட்டம் போதுமா குழந்தை.

0: നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ നിവിൻ പോളിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയും ക്യാരക്ടേഴ്സിലൂടെയും ഒന്നും പോകാതിരിക്കും. അഷ്ടമിയും അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് മാറ്റിനി മാഷപ്പിൽ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ നിവിൻ പോളി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഒന്ന് ആലോചിക്കും, ഇപ്പൊ തട്ടത്തിൻ മറയത്തിലെ വിനോദ്, പ്രേമത്തിലെ ജോർജ്, അതുപോലെ തന്നെ ഓം ശാന്തി ഓശാനയിലെ ഗിരി, 1983 രമേശൻ, ഇപ്പൊ ബി കെ യുലെ ജസ്റ്റിൻ ചേട്ടൻ, ഇത് പുള്ളിയുടെ സിനിമകളിലെ ആ കഥാപാത്രങ്ങളുടെ പേരുകളും നമ്മൾ മറക്കില്ല എന്നുള്ളതാണ്. ഒട്ടുമിക്ക ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് നമുക്ക് അറിയാവുന്നതാണ്.
0: പ്രഭ,
1: ആക്ഷൻ ഹീറോ ബിജുലെ ബിജു,
0: അത് എല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ സിനിമയും മനസ്സിൽ നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഉറപ്പായിട്ടും. അതിൽ തന്നെ ഇഷ്ടപ്പെട്ട ചില സിനിമകളിൽ തന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു വടക്കൻ സെൽഫി,
1: എനിക്ക്
0: തോന്നുന്നു ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാനൊക്കെ പോയ ആൾക്കാർക്കും, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചത് കുറച്ച് ഇങ്ങനെ വീട്ടിലൊക്കെ നിന്നിരുന്ന ആൾക്കാർക്കൊക്കെ ആ സമയത്ത് ആ ചെക്കന്മാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമ.
1: ഉമേഷ്, ഉമേഷ് അല്ല, അത് ഇതാ പറഞ്ഞത്. അപ്പൊ ആ സിനിമ പറഞ്ഞപ്പോ തന്നെ അതിലെ കഥാപാത്രത്തിന്റെ പേര് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അതില് ആ സിനിമയിൽ തന്നെ ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുക. അതില് അജു നിവിൻ പോളി കോംബോ അതിഗംഭീരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ളതാണ് എല്ലാ സിനിമകളെയും പോലെ തന്നെ.
0: അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അജു നിവിൻ പോളിയും കൂടി എത്ര സിനിമകളിൽ വന്നിട്ടുണ്ടാകാം
1: എണ്ണി നോക്കേണ്ടി വരും,
0: എണ്ണി നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയക്കേ 5000917 ലേക്ക്. എനിക്കൊന്ന് അപ്പുണ്ണി ഓൾറെഡി പോയി.
1: അതെ, ഞാൻ മലർവാടി നിന്ന് ഇങ്ങ് തുടങ്ങി ഇങ്ങോട്ടേക്ക് വരികയാണ്.
0: അതെ,
1: മലർവാടി ആർട്സ് ക്ലബിൽ നിന്ന് തുടങ്ങി അവരെവിടെ വരെ വന്നു എന്നുള്ള
0: പറയത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് പോയിക്കോ, അതിന്റെ കൂട്ടത്തിൽ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് എത്ര സിനിമകൾ
1: അതെ
0: എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000917 ലേക്ക്.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100% ഷോപ്പിംഗ് മഹാമഹം.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is Radio Suno
5: 91.7 FM,
0: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123
3: ഹായ് ഞാൻ മണിയമ്പിള്ള രാജു
4: മല മല മല കുഞ്ഞിന്റെ പേര് മല
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ
6: എണ്ണി തീർക്കാൻ പറ്റില്ല അത്രയധികം സിനിമകളുണ്ട് ഞാനിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്
7: ഓക്കെ അജു നിവിൻ പോളി കോംബോയിൽ വരുന്ന സിനിമകളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ചിരിയാണ് സാറേ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ കാണാനായിട്ട് പറ്റി കാരണം എന്താ വെച്ചാൽ നിവിൻ പോളിയുടെ ചിരിയെ ലാലേട്ടന്റെ ചിരിയോടൊക്കെ ഉപമിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റും കാര്യങ്ങളും കണക്ട് ചെയ്ത സമയത്താണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചത് ഖത്തറില് നിവിൻ പോളിയായിട്ട് വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ മോഹൻ തോമസ് അപ്പൊ സാറിന്റെ ചില FB പോസ്റ്റുകൾ ഇന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ ഞാൻ വായിക്കുമായിരുന്നു അപ്പൊ അത്രയും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് നിവിന്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തന്നെ അറിയാം എന്റെ ഒരു ഫ്രണ്ട് നിവിന്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് അടുത്ത സുഹൃത്താണ് അപ്പൊ പുള്ളി ഒരു ഒരു ഒരു സൗഹൃദവും ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങിയ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നതും ഫാമിലി മാനാണ് അത്
6: ആളീ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ എത്രയൊക്കെ തിരക്കാണെങ്കിലും വീണ്ടും ഫാമിലിയിലേക്ക് എത്തി അതിനെ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കും ആൻഡ് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമ്മളുടെ ഫാമിലീസിനും എല്ലാവർക്കും ഒരുപോലെ കുഞ്ഞു മക്കള് മുതല് അമ്മമാർക്ക് മുതല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് നിവിൻ പോളി എന്ന് പറയുന്നത്
7: നമ്മളുടെ ഒരു ബ്രദറായിട്ടോ കൂട്ടുകാരനായിട്ടോ ചേട്ടനായിട്ടോ അനിയനായിട്ടോ എങ്ങനെ വേണമെങ്കിലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഒരു ഇമേജ് കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്
6: അതിൽ ചില സിനിമകൾ ഹെൽപ്പ് ചെയ്തതിൽ ചിലപ്പോ ഒരു സിനിമ ജേക്കബിന്റെ
7: സ്വർഗരാജ്യം തീർച്ചയായിട്ടും
6: ഓയ്യോ അത് ഫാമിലീസിന് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു സിനിമ തന്നെയായിരുന്നു അല്ലെ അതും കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല
7: ജെറി എന്ന കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളത് ഇതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ പറയുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് നമ്മുടെ
6: കുട്ടേട്ടൻ
7: അപ്പൊ എന്തായാലും നിവിൻ പോളി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ടൈമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്
6: ഉറപ്പായിട്ടും എന്തായാലും ഇനിയും നിരവധി സിനിമകൾ വരട്ടെ ഹിറ്റാകട്ടെ ഇനി അടുത്ത ഓണവും ആള് തൂക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു കേട്ടോണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. മാറ്റിനി മാഷപ്പ് ലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. അപ്പുണ്ണി പോയപ്പോ അന്യസ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നിസ
1: യെസ്,
0: ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരമായി നിവിൻ പോളി സിനിമകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: അതെ, ഇന്ന് നിവിൻ പോളിയുടെ ബർത്ത്ഡേ ആണ്. രാവിലെ മുതൽ നമ്മൾ നിവിൻ പോളി കണക്ഷൻസ് ഒക്കെ പറഞ്ഞു വരുന്ന ഒരു സമയമാണ്.
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം മറ്റൊരാളെ കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസം തന്നെയാണ്.
1: തീർച്ചയായിട്ടും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന ചില താരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് നെടുമുടി വേണു എന്നുള്ളത്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന നെടുമുടി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് വിചാരിക്കും. സ്ഥലപ്പേരാണത്.
0: അതെ,
1: ആ സ്ഥലവും ഒക്കെ തന്നെ ജീവിതത്തോട് ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ ഒരു അത്രയും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളും എത്ര എത്ര കണ്ണടച്ചു കഴിഞ്ഞ നെടുമുടി വേണു എന്ന് പറയുമ്പോൾ എത്ര സിനിമകളും എത്ര കഥാപാത്രങ്ങളും ആയിരിക്കും നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് അല്ലേ?
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അദ്ദേഹം വന്നിരുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിനെ ഈ ചെറുതായിട്ട് വിളിക്കുന്ന പേരുണ്ടാവുമല്ലോ, അങ്ങനെ വിളിക്കുന്നത് ശശി എന്നാണ്. അപ്പോ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ചില സ്ഥലത്തൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ലാല് സെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മോഹൻലാല് സെറ്റിലുണ്ടെങ്കിൽ പെട്ടെന്ന് ശശിയേട്ടാ വിളിക്കും. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ എന്റെ നാട്ടിലെത്തിയ പോലെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പെട്ടെന്ന് എന്റെ മൈൻഡൊക്കെ അങ്ങ് മാറിപ്പോകുന്നു. അദ്ദേഹം ഭയങ്കര ഒരു രസമായിട്ടാണ്
1: പറയുന്നത്.
0: അതെ, അതിനോടൊപ്പം വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ശശി എന്നാണല്ലോ നാട്ടിൽ വിളിക്കണേ. അപ്പോ നാട്ടില് പലർക്കും ഒരു സമയം വരെ ഈ നെടുമുടി വേണു ആണ് ശശി എന്ന് അറിയില്ലായിരുന്നു,
1: തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല,
0: തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ കേൾക്കുന്നു നെടുമുടി വേണു എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നു, പക്ഷെ അതാണ് ഇവരുടെ നാട്ടിലെ ശശി എന്ന്
1: അറിഞ്ഞിരുന്നില്ല. ഈ നെടുമുടി വേണു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമുള്ള നഗരമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പം അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അദ്ദേഹം ഒരു വീട് വെക്കുന്നുണ്ട്. അപ്പൊ ആ വീട് വെച്ചിട്ട് ആ വീടിന് അദ്ദേഹം നല്ലൊരു പേരിടുന്നുണ്ട്.
0: ഓക്കെ,
1: അത് അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പേരാണ്. ആരുടെയെങ്കിലും മനസ്സിലേക്ക് ആ പേര് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും, ചിലപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ.
0: വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ലേക്ക്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
6: ആകാശമായവളെ,
5: പാട്ടിൽ നിറയുന്ന പ്രണയം,
6: മീഴിയിലേക്ക്
5: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
7: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
8: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
9: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
8: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
10: Safari, world-class shopping experience, Doha, Qatar.
2: And
11: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

0: 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: നെടുമുടി വേണുവിന്റെ കഥാപാത്രങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അത്രയധികം രസകരമായിട്ടാണ് പല പല വേഷങ്ങൾ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളത് അദ്ദേഹം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും അരനൂറ്റാണ്ടോളം സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും തിളങ്ങി നിന്ന ഒരു നടനായിരുന്നു അദ്ദേഹം. 500+ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. വില്ലനായിട്ടും സഹനടനായിട്ടും സ്വഭാവ നടനായിട്ടും അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളെയും പ്രേക്ഷക മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു അഭിനേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ നല്ല രീതിയിൽ എഴുതുമായിരുന്നു. പിന്നെ കോളേജിലൊക്കെ ചേർന്നതിന് ശേഷം കുറച്ചു കാലം അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അത് കഴിഞ്ഞ് പാരലൽ കോളേജിൽ അധ്യാപകനായിട്ട് പഠിപ്പിച്ചു. പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം മാറുന്നു. നെടുമുടിയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് താമസം മാറിയ ശേഷമാണ് അദ്ദേഹം നടൻ എന്ന നിലയിൽ വളരെ പ്രശസ്തനായിട്ട് മാറ്റപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അരവിന്ദൻ, നമ്മൾ ഈ പേരുകളൊക്കെ അരവിന്ദൻ എന്ന് പറയുമ്പോഴും മലയാള സിനിമയിലെ എക്കാലവും ഓർത്തിരിക്കുന്ന പേരുകളാണ് പത്മരാജൻ സാറ്, ഭരതൻ, ഭരത് ഗോപി, അങ്ങനെയുള്ള വലിയ താരങ്ങൾ അല്ലെങ്കിൽ സിനിമയുടെ ജീവനായിരുന്ന പലരുടെയും ആയിട്ടും അദ്ദേഹത്തിന് വലിയൊരു ആഴത്തിലുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം.
0: ഓക്കെ,
1: ആ അരങ്ങേറ്റ സിനിമയുടെ പേരാണ് അദ്ദേഹം അദ്ദേഹത്തിന് വീടിന് കൊടുത്തിരിക്കുന്നത്.
0: തമ്പ്.
1: അതെ, തമ്പ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അദ്ദേഹത്തിന്റെ വീടിനും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇതേ പേര് തന്നെയാണ്.
0: എന്ത് രസമാണ് അല്ലേ.
1: അതെ,
0: പിന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയത്തിൽ അദ്ദേഹം ഏറ്റവും മികവ് കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കലയോടൊരു വല്ലാത്തൊരു
1: ഇഷ്ടമായിട്ടുള്ള ആഗ്രഹം
0: എല്ലാം, അതായത് അദ്ദേഹം മൃദംഗം വായിക്കും, പാടും, അദ്ദേഹത്തിന് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കഥകളിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ കലാരൂപങ്ങളോടും ഒരു വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു വ്യക്തി, കലയെ ഭയങ്കരമായിട്ട് ആത്മാവായി കൊണ്ടു നടന്ന ഒരാള്,
1: ശരിക്കും ഒരു കലാകാരൻ എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും.
0: അതെ.
1: അപ്പൊ നെടുമുടി വേണു ചേട്ടന്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ പറയാം.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
1: You are listening to Radio Suno 91.7.

0: നെടുമുടി വേണു എന്ന പ്രിയ താരത്തെ കുറിച്ചാണ് ഇന്ന് മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുകയാണ്. മലയാള സിനിമയിൽ ഒരുപാട് മികച്ച സിനിമകൾ നമുക്ക് നൽകിയിട്ടുള്ള സംവിധായകൻ തുളസിദാസ്. അദ്ദേഹത്തിന്റെ മുഴുവൻ ഇന്റർവ്യൂ അടുത്ത ദിവസങ്ങളിലായിരിക്കും നമ്മൾ കേൾക്കുക. ഇന്ന് അദ്ദേഹം നമ്മളുടെ അടുത്ത് നെടുമുടി വേണു എന്ന് പറയുന്ന ആ താരത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ന് നെടുമുടി വേണു ചേട്ടന്റെ ഓർമ്മ ദിവസമാണ്. എത്ര കഥാപാത്രങ്ങൾ, എത്ര സിനിമകൾ, എത്ര കാലം കഴിഞ്ഞാലും മലയാളി ഓർത്തിരിക്കുന്ന ചില മുഖങ്ങളിൽ പ്രധാനപ്പെട്ട മുഖമാണ് നെടുമുടി വേണു ചേട്ടന്റേത്. സർ, എന്താണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പറയാനായിട്ടുള്ളത്?
1: അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്റെ ആദ്യ സിനിമ ഒന്നിനു പുറകെ മറ്റൊന്നും സിനിമയിൽ തന്നെ ഒരു ഫാദറിന്റെ വേഷത്തിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഈ പറഞ്ഞ കണക്ക് പൂച്ചയ്ക്കാര് മണികെട്ടു എന്ന സിനിമയിൽ ഗംഭീര റോളാണ് ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് സിനിമകളിൽ ഈ ശുദ്ധമത്തളത്തിലെ കഥാപാത്രം വേണുചേട്ടൻ, ചില സീനൊക്കെ അദ്ദേഹം പെർഫോം ചെയ്ത് നമുക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ആസ് എ ഡയറക്ടർ ആക്ഷൻ കട്ട് പറഞ്ഞു നിൽക്കുന്ന ഡയറക്ടർ പോലും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസ്. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലുമായിട്ടുള്ള മിസ്റ്റർ ബ്രഹ്മചാരി എന്ത് രസമായിട്ടാണ് അവർ രണ്ടും കൂടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള തമാശ പറച്ചിലും അതും ഇതുമൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാ നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കോളേജ് കുമാരൻ, അങ്ങനെ കുറേ സിനിമകളിൽ എൻ്റെ കയ്യിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. വലിയ എന്നോട് വളരെ താല്പര്യമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേർപാടെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് നഷ്ടം തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ പറയും അത് തീരാ നഷ്ടമാണെന്ന്. ഇതങ്ങനെ അല്ല പറയേണ്ടത്, ഇത് സത്യം തന്നെയാണ്. കാരണം നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പകരം വയ്ക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലേറ്റവും മികച്ച ഒരു നടനായിരുന്നു വേണുചേട്ടൻ, അത്രേ എനിക്ക് പറയാനുള്ളൂ.
0: തീർച്ചയായിട്ടും

0: ാണ് കൂടെയുള്ളത്. ഇന്ന് നെടുമുടി വേണുശേഖരന്റെ കുറച്ചധികം കഥാപാത്രങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാ?
1: അയ്യോ, ചിത്രം സിനിമയാണ് പെട്ടെന്ന് മനസ്സിലേക്ക്. ചിത്രമല്ല, ഒരുപാട് സിനിമകളുണ്ട്, പെട്ടെന്ന് പറഞ്ഞപ്പോ ചിത്രം മനസ്സിലേക്ക് വന്നു, ഭരതം മനസ്സിലേക്ക് വന്നു.
0: അതുപോലെ ഇത്
1: പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറെ സിനിമയുടെ ഇഷ്ടം
0: ഇഷ്ടം
1: ആ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ആ
0: സിനിമകളിൽ.
1: ആ കാക്കക്കുയിൽ ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട് എന്നുള്ളതാണ്. ഒന്നിൽ നിൽക്കൂല, ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും എന്നുള്ളതാണ്. അതിലും ഇനി മണിച്ചിത്രത്താഴിനകത്തെ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും
0: അമ്മാവൻ,
1: ആ അമ്മാവനെ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും എക്കാലം ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്
0: ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴിന്റെ ബ്രില്യൻസ് ഈ 2026
1: തീരുന്നില്ല. കാരണം ഒരു തമിഴ് ഇൻഫ്ലുവൻസർ ഉണ്ട്, ആള് തമിഴിലാണ് വീഡിയോ ചെയ്യുന്നത്, പക്ഷെ ആള് മലയാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ,
1: അപ്പൊ ആള് നമ്മൾ കാണാത്ത കുറെ സാധനങ്ങൾ പുള്ളി കണ്ടുപിടിക്കുന്നുണ്ട് പഴയ സിനിമകളിലെ. അപ്പൊ അങ്ങനെ മണിച്ചിത്രത്താഴിനെ കുറിച്ച് ആൾ റീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് അഷ്ടമി അത് കണ്ടിട്ടുണ്ട്.
0: അത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ. എനിക്ക് ഒരു സംഭവം ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയി തോന്നി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, അദ്ദേഹം അതില് ശ്രീദേവി ഉണ്ടല്ലോ, ഉടുത്തിരിക്കുന്ന സാരി ഓരോ ഷോട്ടിലെയും കണ്ടിന്യൂട്ടി,
1: അന്നത്തെ
0: സമയത്തെ അവര് എഴുതി വെക്കലേ ഉള്ളൂ,
1: അന്ന്
0: ഈ ഫോട്ടോ എടുത്ത് വെക്കൽ പരിപാടി ഇല്ലല്ലോ. പക്ഷെ ആ ഒരു കണ്ടിന്യൂറ്റി കാണിച്ചിരിക്കുന്ന രീതി, എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമുണ്ട്. അതൊക്കെ കണ്ടപ്പോ ഞാൻ ഈശ്വരാ,
1: ശരിക്കും ആ അക്കൗണ്ടിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്.
0: അതെ,
1: പേര് മറന്നുപോയി, കണ്ണാടി വെച്ചിട്ടുള്ള ഒരാളാണെന്ന്.
0: അതെ അതെ, ഞങ്ങൾ ഇനി ഓർക്കാണ് എന്തെങ്കിലും ഒരു.
1: അതെ, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ട്, സിനിമയൊക്കെ നന്നായി ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു സമയത്ത് ഇതുപോലെ പല ബ്രില്യൻസിൽ ഒരു ബ്രില്യൻസ് ഞങ്ങൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്കും കേട്ടപ്പോൾ ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. അത് നെടുമുടി വേണുചേട്ടനാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. സംഭവമൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഇതിൽ ടോട്ടലി ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് അതിലെ ഇന്നസെന്റ് ചേട്ടന്റെ കഥാപാത്രം. പക്ഷേ ആ ഒരു കഥാപാത്രത്തിന്റെ പേരിലുപരി അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അതിൽ, അതായത് അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് പറയുന്നുണ്ട്.
1: ഓക്കെ, അത് എനിക്ക് നെടുമുടി വേണുചേട്ടനാണ് അത് പറയുന്നത്,
0: ലളിത ചേച്ചിയാണ് പറയുന്നത്.
1: അതെ, ഇന്നസെന്റ് ഏട്ടന്റെ ജോലി എന്താന്നുള്ളത്.
0: അതെ,
1: ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ടോ? ഒറ്റ ഷോട്ടിലേ പറഞ്ഞു പോകുന്നുള്ളൂ,
1: ഡയലോഗിൽ പറഞ്ഞു പോകുന്നു.
0: അതും തുടക്ക സമയത്താണ്, അതായത് ആ ഒരു ഫിലിം തുടങ്ങി ബാക്കി എല്ലാവരുടെയൊക്കെ എൻട്രി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഉള്ള കോൺവെർസേഷൻസിൽ, ഇവരുടെ ഈ ഒരു തറവാടിലെ കോൺവെർസേഷനിൽ തന്നെയാണ് അതുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചു.
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താ പറയാ, നമ്മുടെ കില്ലാടികളായിട്ടുള്ള ലിസണേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പോരട്ടെ.
0: ചിത്രത്താഴി കുറെ തവണ കണ്ട ആൾക്കാർക്ക്
1: ഉറപ്പായിട്ട് അറിയുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതല്ല, ഒന്ന് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി ഒന്ന് കണ്ടുപിടിക്കുന്നൊരു ഹരാണല്ലോ.
0: അതെ,
1: അറിയുമ്പോ ഒരു സുഖമുണ്ടല്ലോ.
0: ഞാനിപ്പോ കാണിച്ചു കൊടുത്തപ്പോ നിസ്സിങ്ങനെ ഒന്നുറക്കിപ്പിച്ചു ഒന്നുറക്കിപ്പിച്ചു,
1: ഒരു സുഖമുണ്ടല്ലോ. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചിട്ട് മെസ്സേജിൽ പറഞ്ഞോളൂ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
6: ആകാശമായവളെ,
5: പാട്ടിൽ നിറയുന്ന പ്രണയം,
6: മീഴിയിലേക്ക്
5: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
8: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
9: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: Brought to you by Safari, world class shopping experience, Doha, Qatar. And
11: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. October 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold rate now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.

0: കുറച്ച് രസകരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന് അറിയാം. കുറെ പേർക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതിലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണിച്ചിത്രത്താഴ് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഓൾറെഡി കേട്ടു പോകുന്നുണ്ടാവും. അവർക്കൊക്കെ ഭയങ്കര ഒരു ടാസ്കും കൂടെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നോട്ട് ചെയ്തില്ലേ, എന്നാ പിന്നെ ഇന്ന് ഒന്നും കൂടെ കണ്ടുപിടിക്കണമല്ലോ.
1: നമ്മുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ഇന്നസെന്റ് ഏട്ടന്റെ കഥാപാത്രത്തിന്റെ ജോലി എന്താന്നുള്ളത് നെടുമുടി വേണുചേട്ടനാണ് പറയുന്നത്.
0: ഭയങ്കര സിമ്പിളായി പോയി.
1: അതെ, അപ്പൊ ഏതാണ് എന്ത് ജോലിയായിരുന്നു അദ്ദേഹത്തിന്?
0: സംഭവം ഈ പറഞ്ഞ പോലെ തുടക്കത്തില് ആ ഒരു ഇതിലേക്ക് കേറിപ്പോകുന്നതും എന്നിട്ട് കൊട വെച്ചിട്ടുള്ള സീനും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നെടുമുടിച്ചേരൻ ലളിത ചേച്ചിയെടുത്ത് പറയുകയാണ്, അല്ലെങ്കിലും നിന്റെ ഭർത്താവിന് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, വില്ലേജ് ഓഫീസറായ തന്റെ ഭർത്താവിന് എന്നെടുത്ത് പറയുന്നുണ്ട്.
1: താലൂക്ക് ഓഫീസറായ
0: നിങ്ങൾ നിന്റെ ഭർത്താവിന് പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലാണ് അത് പറഞ്ഞു പോകുന്നത്. അങ്ങനെ താലൂക്ക് ഓഫീസർ ആണെന്ന് അവിടെയാണ്
1: രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതെ അതെ. ഇങ്ങനെ കുറെ ബ്രില്ല്യൻസുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. വരും ദിവസങ്ങളിൽ നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കാം.
0: അതെ, അതില് ഈ ബ്രില്ല്യൻസില് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഒരു വലിയ പോസ്റ്റ് വായിച്ചതാണ്, ഈ നമ്മുടെ ലാലേട്ടൻ സൈക്കിൾ എടുത്തിട്ടാണല്ലോ ഈ കഥ അന്വേഷിക്കാൻ
1: വായിച്ചു,
0: അതെന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ എക്സ്പ്ലനേഷൻ. അത് ഭയങ്കര എന്താ പറയാ, ഫാസിനേറ്റിംഗ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെന്താന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക, ഇത് മാറ്റ് ദി മാഷം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal vyaazham vare, vaigittu 5 mani mudal. 917 Evenings.
5: Joy Alukas 917 Evenings
6: presented by
7: Joy Alukasil. Verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 വരെ മാത്രം.
8: Powered by
9: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്വിസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
10: And
11: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
12: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: നമ്മള് നെടുമുടി വീണുചേരനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മണിച്ചത്ത താഴിലെത്തി. അവിടെ നിന്നും നേരെ അതിൽ ചില കാര്യങ്ങളൊക്കെ ബ്രില്യൻസുകൾ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ചില ബ്രില്യൻസ് ശരിക്കും ബ്രില്യൻസ് ആണോ അല്ലയോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത,
1: സംവിധായകൻ ഈ ബ്രില്യൻസ് അറിയൂ എന്നുള്ള സംശയമുണ്ട്.
0: അതെ അതെ അതെ, അങ്ങനെ പോയ ഒരു കാര്യമാണ്. അതില് അല്ലിയുടെ സൈക്കിൾ എടുത്തിട്ട് ഈ പറഞ്ഞ ഗംഗയുടെ ഒരു ഒരു പാസ്റ്റ് ലൈഫ് അറിയാൻ വേണ്ടിയിട്ട് നകുലൻ, സോറി നകുലൻ അല്ലല്ലോ, സണ്ണി പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ സണ്ണി പോകാൻ നേരത്ത് ചന്തുവിനോട് പറയുന്നുണ്ട് നമുക്ക് സൈക്കിളിൽ തന്നെ പോകാമെന്ന്. അപ്പൊ ചന്തു എടുത്തു പറയുന്നുണ്ട് 70 കിലോമീറ്ററോളം ഉണ്ട് പോകാനായിട്ടെന്ന്. അത് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം, സൈക്കിളിൽ തന്നെ പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതേ സിനിമയിൽ തന്നെ തുടക്കത്തിലെ ഒരു ഭാഗത്ത് ഇതേ സൈക്കിള് യൂസ് ചെയ്താണ് നമ്മുടെ അല്ലി വരുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പൊ അല്ലിയുടെ വീടി പറഞ്ഞ പോലെ കുറച്ച് ദൂരെയാണെന്നും അല്ലിയാണല്ലോ മെയിൻ ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ ഗംഗയ്ക്കല്ല, സോറി നാഗവല്ലിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ അല്ലീനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണി ഇങ്ങനെ ചെയ്തതെന്ന് പറയപ്പെടുന്നു.
1: ഓക്കെ, അപകടങ്ങൾ അധികം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊക്കെ ഒരു ബ്രില്യൻസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്.
0: പല പല കാരണങ്ങളുണ്ടല്ലോ അതിൽ, കുറേ സംഭവങ്ങൾ ഈ പറഞ്ഞ പോലെ ഈവൻ അതിലെ തന്നെ ഒരു ടീം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ ഓരോ പാട്ടിൽ പോലും ലാലേട്ടൻ നോക്കുന്നതും എല്ലാം അതിന്റെ കുഞ്ഞു കുഞ്ഞു ബ്രില്യൻസ് തന്നെയാണ്. എന്തായാലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഫാസിൽക ഈ ഒരു സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട്.
1: എന്തായാലും ഫാസിൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ അടുത്തെങ്ങാനും എടുക്കുവാണെങ്കിൽ ഇതൊക്കെ ചോദിക്കണം. ഇതൊക്കെ
0: ശരിക്കും
1: അതല്ല, ഇത് ശരിക്കും
0: ബ്രില്യൻസ് ആണോ,
1: ബ്രില്യൻസ് ആണോ, അതോ ആളുകൾ ജസ്റ്റ് അവരുടെ ഒരു തോട്ട് പ്രോസസ് കൊണ്ട് സംഭവിക്കുന്ന കുറെ ബ്രില്യൻസുകളുണ്ടോ, അതാണല്ലോ എന്ന് ചോദിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വഴിയെ ചോദിക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് നമുക്ക് ചോദിക്കാമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. എന്തായാലും ഇന്ന് ഇതുപോലെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാറ്റി മാഷിപ്പ് പതുക്കെ
0: വൈൻഡപ്പ് ചെയ്ത്
1: എനിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും എല്ലാവരും ചായക്ക് കുടിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നെടുമുടി വേണിച്ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ ഇഷ്ടമാണെന്നറിയാം, ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട്. പക്ഷെ ഇനി എന്തായാലും ചെറുതായിട്ടൊന്ന് നമ്മൾ സിനിമ വിട്ടുപിടിക്കേണ്ട സമയമായിരിക്കുകയാണ്. എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ജോലിയൊക്കെ കഴിഞ്ഞു, എല്ലാ വിശേഷങ്ങളും മെസ്സേജായിട്ട് അയക്കൂ. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ, റേഡിയോ സുനോ 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarinte Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 5:55. വെൽക്കം വെൽക്കം. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈമാണ്. 5 കഴിയുമ്പോൾ നമ്മൾ ആകെ മൊത്തത്തിൽ ഒരു ഈവനിങ് ഡ്രൈവിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഡ്രൈവ് ചെയ്തിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ചായ കുടിച്ചോ, എന്തൊക്കെയാണ് ഇത് സൺഡേ ആയിട്ടുള്ള ഈവനിങ് വിശേഷം പറയൂ. ഇവിടെ കുറച്ച് പേരൊക്കെ ഇതാ നമ്മളുടെ സ്റ്റോറിയൊക്കെ കേട്ട് അതൊക്കെ അതിനൊക്കെ മറുപടികൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച നെടുമുടി ചേട്ടനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞെത്തുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ അതാ ഗുഡ് ഈവനിങ് മെസ്സേജസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഈവനിങ്ങിലേക്ക് എത്തിയല്ലോ, ഇനി ജോലിയൊക്കെ വേഗം ഒന്ന് തീർക്കണം, ഒന്ന് പോയി കിടക്കണം. നേരെ തിരിച്ച് ഈ ഈവനിങ് ഷിഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരെ സമ്മതിക്കണം കേട്ടോ. രാവിലെയൊക്കെ ആകെ മൊത്തത്തിൽ ടയേർഡായിരിക്കും, അത് ഈവനിങ് വർക്കിനും പോകേണ്ട ഒരവസ്ഥയാവും. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാവരെക്കാട്ടിയും ഒരു ടൈം ഡിഫറൻസിൽ അല്ലെങ്കിൽ ആ ടൈം സോൺ ഭയങ്കരമായിട്ട് മാറിക്കിടക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഷിഫ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഹെൽത്തും കൂടി അതനുസരിച്ച് ഒന്ന് നല്ല രീതിയിൽ നോക്കുക. ഈ മാറുന്നതനുസരിച്ച് നമുക്കും ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് സൈക്കിൾ, ഫുഡ് എല്ലാം മാറുമല്ലോ, അതാണ് പ്രശ്നം. ദിനീഷ് എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? സൗബിൻ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ടെന്നേ, എല്ലാവരും ഈ പറഞ്ഞ പോലെ യാത്രയിലായിരിക്കും അല്ലേ ഇപ്പം ഈ ഒരു സമയത്ത്. ജോലിയൊക്കെ കഴിഞ്ഞോ? എത്ര പേര് ജോലി കഴിഞ്ഞവരുണ്ട്? ജോലി കഴിയാത്തവർ ഒരു ഒരുപാട് പേരുണ്ടെന്നറിയാം. ആരൊക്കെയാണ് ജോലി കഴിഞ്ഞത്, എവിടെയാണ് ഇപ്പം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ചായ കുടിക്കുകയാണോ, ആണെങ്കിൽ എവിടെ നിന്നാണ്, നേരെ തിരിച്ചിപ്പം ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണോ, ഒരു മീറ്റിങ്ങിന് ഇറങ്ങിയതാണോ? മെസ്സേജസൊക്കെ പോകുന്നോട്ടെ 5000-997. ഗോയിങ് ടു ഹോം ഫ്രം ഓഫീസ്, അബ്ദുൽ ജബ്ബാറിൻ്റെ മെസ്സേജാണ്. ഹാ, അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവർക്കും ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കാം കേട്ടോ. സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു വിഷമം. സ്റ്റീറിംഗ് റോഡ് ടു വുക്കേർ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ അബ്ദുൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദുഹൈൽ മുനിയുടെ മെസ്സേജാണ്, ദുഹൈലാണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അടുത്ത ബിബിൻ, സഞ്ജു പോയി. സഞ്ജു പോയോ? അയ്യോ, ഞാൻ ആ മാച്ച് ഇറങ്ങിയതും പോയതെല്ലാം ഒരുമിച്ചായിരുന്നോ? ഞാനൊന്ന് നോക്കട്ടെ എന്തായെന്ന് നോക്കട്ടെ. യെസ്, യു ആർ റൈറ്റ്, യു ആർ ദ റൈറ്റ് കണ്ണ, യു ആർ ദ റൈറ്റ്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഞാൻ ആ മാച്ചിലേക്ക് ഈ പറഞ്ഞ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ. ഷോ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷനും കൂടെയാണ് ഇപ്പം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് സീരീസ് T20 സീരീസിൻ്റെ 3rd മാച്ചാണ്. അപ്പോൾ സഞ്ജു 3 runs എടുത്ത് ഔട്ടായിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ബാക്കിയുള്ളവരുണ്ടല്ലോ. സഞ്ജുവിന് നന്നായി കളിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യ ജയിച്ചാൽ മതി ഇല്ലേ, അതാണിപ്പോൾ എൻ്റെ ഒരു ഇത്. അറ്റ് അൽസദ്, ഓക്കെ അൽസദിലുണ്ട്. ജോബ് കഴിഞ്ഞു റൂമിലേക്ക് പോകുന്നു, വെരി ഗുഡ്. അപ്പോൾ അളിയാ സൂപ്പറായിട്ട് ഉഷാറായിട്ട് റൂമിലേക്ക് പോയിക്കോളൂ. റൂമിൽ ചെന്നിട്ട് ചായ കുടിക്കാനാണോ പ്ലാൻ? ഈ വൈകുന്നേരം ചായ കുടിക്കാത്ത ടീംസ് ആരെങ്കിലും ഉണ്ടാവുമോ? വളരെ ചുരുക്കമായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിൽ തന്നെ ചിലപ്പം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ചായ തന്നെ പൊതുവേ കുടിക്കാത്ത നാക്ക് ഫുൾ ഉളുക്കുന്നു കുടിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതിലൊന്നാണ് സുദൈവ്, അല്ലാതെ വളരെ വളരെ വളരെ കയ്യിലെണ്ണാവുന്ന അത്രയും ആൾക്കാർ മാത്രമാണുള്ളത്. അപ്പോൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണെന്നും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ജോബ് കഴിഞ്ഞില്ല എന്ന സങ്കടത്തിൽ എനിക്കിവിടെ STTC, അതാണ് എനിക്ക് വന്നിരിക്കുന്ന പേര്, വൈശാഖം എന്നാണോ, ആണെന്ന് തോന്നുന്നു. എന്തായാലും ജോബ് കഴിഞ്ഞിട്ടില്ല എന്നറിയാം, എൻ്റെയും ജോബ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജോബ് തുടങ്ങിയിട്ടേ ഉള്ളൂ.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine ruchi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: എനിക്ക് ഉറപ്പായിരുന്നു ഒരു 100 ചിലപ്പം 0.01% അല്ലേ, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റൂല്ല ചായ കുടിക്കാത്ത ഒരു മലയാളി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു മെസ്സേജോ രണ്ട് മെസ്സേജോ ഞാൻ പ്രതീക്ഷിച്ചോളൂ. കറക്റ്റ് റിജീഷിന്റെ മെസ്സേജ് വന്നു. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ്. ചായ ഒരിക്കലും കുടിക്കാത്ത ഞാൻ, എല്ലാവരും എന്നോട് പറയും നീ മലയാളി അല്ല എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ സങ്കടം ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയത്ത് ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഞാൻ കുറച്ചൊന്ന് വഴികാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡോറിനെ പോലെ വഴികാട്ടാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നല്ല തിരക്കുള്ള റോഡുകൾ പറഞ്ഞു തരാം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോയാലോ, കാരണം സമയം ഏകദേശം 5:19 ആയല്ലോ. മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക്കുകളാണ്. അതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റോഡിലേക്ക് പോകുമല്ലോ, അതായത് ഏകദേശം റൗദത് അൽഖൈൽ സ്ട്രീറ്റിലൂടെയൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ റോഡിലേക്ക് പോകുന്ന സമയത്ത് സബ അൽഹമ്മദ് കോറിഡോർ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ ദോഹ മോളിന് തൊട്ട് മുൻപായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥലം, ഓക്കെ, ആ ഒരു ഇന്റർചേഞ്ച്, അതിൻ്റെ പേര് ആക്ച്വലി അഹമ്മദ് ബിൻ സായി അൽ താനി ഇന്റർചേഞ്ച് എന്നോ മറ്റോ ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞാറില്ല, അറിയില്ല. അപ്പോൾ അൻസാർ ഗാലറിക്ക് തൊട്ട് മുമ്പുള്ള ഇന്റർചേഞ്ച്. സോ ആ ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ 4 വശത്തേക്കും കുറച്ച് ട്രാഫിക് ഉണ്ട്. ഈവൻ ദോഹ മോളിന്റെ ആ ഒരു ഭാഗത്തും ട്രാഫിക് ഉണ്ട്. ഇതാണ് സഭയിൽ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കുറച്ച് സ്ലോ മൂവിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നേരെ ഇനി എക്സ്പ്രസ് ഹൈവേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് ഹൈവേയിൽ എപ്പോഴും ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ മിഡ്മാക് റൗണ്ട് ബോട്ടിന്റെ താഴെ കൂടെ ഉള്ള ആ ഒരു റോഡുണ്ടല്ലോ, അവിടെ ആയിരിക്കും കൂടുതലും ട്രാഫിക് കാണാറുള്ളത്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ആ ഒരു റോഡ് തന്നെ നേരെ നമ്മുടെ ഷമാലിലേക്ക് പോകുന്ന റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ടാവും. അതാണ് ഇപ്പൊ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതുപോലെ അൽവാബ് സ്ട്രീറ്റിലും നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് തന്നെ അൽവാബിലേക്ക് തിരിഞ്ഞു പോകില്ലേ, ആ ഒരു റോഡിലും കുറച്ച് ട്രാഫിക് ഉണ്ട്. അതായത് ജവാൻ സ്ട്രീറ്റിലേക്ക് ചെന്ന് കയറുന്ന ആ ഒരു പാർട്ട്. ആൻഡ് അതിനോടൊപ്പം ഇതെന്ത് കഷ്ടമാണ്, പാർട്ടിന് പോർട്ടാവുന്നുണ്ട്, കുറച്ച് ഈ നാക്കുളുക്കൽ കൂടുണ്ട്. എനിവേ, മിർക്കം മോളിന്റെ ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ട്. സീറിങ്ങും ഡീറിങ്ങും പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊതുവെ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും സീറിങ്ങിലും ഡീറിങ്ങിലും കുറച്ച് സ്ലോ മൂവിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ സീറിങ്ങിലാണ് ഇപ്പോൾ റൈറ്റ് നൗ കുറച്ച് ട്രാഫിക് കൂടുതലുള്ളത്. പിന്നെ മൻസൂറ ഭാഗത്ത്, നജ്മ ഭാഗത്ത് ഇവിടേക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള റോഡുകൾ മാത്രമാണ് കുറച്ച് ട്രാഫിക്. ജയ്ത ഫ്ലൈ ഓവർ റമദ 5:30 ഓൾമോസ്റ്റ് സമയമാവാറേ, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാഗത്തൂടെ പോകാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ആൻഡ് അതുപോലെ നമ്മുടെ ബിൻ മഹമ്മൂദ് ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ ആ മെയിൻ സ്ട്രീറ്റിൽ അതായത് ഒനൈസ സ്ട്രീറ്റിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. പിന്നെ റയാൻ റോഡിൽ മെയിനായിട്ട് വലിയ ട്രാഫിക് ഇല്ല. ആകെയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ ഒനൈസ സ്ട്രീറ്റിൽ നിന്നും തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് റയാനിലേക്ക് പോയില്ലേ, ആ ഒരു പാർട്ടിൽ, അതായത് സ്പോർട്സ് റൗണ്ട് ബോട്ട് അല്ലെങ്കിൽ സ്പോർട്സ് സിഗ്നലിൻ്റെ തൊട്ട് മുൻപായിട്ടുള്ള ആ ഒരു പോർഷൻ, അവിടെ മാത്രമാണ് കുറച്ച് ട്രാഫിക് ഉള്ളത്. കോർണിഷ് റോഡിൽ വലിയ ട്രാഫിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കോർണിഷിലേക്ക് വന്ന് ഇറങ്ങുന്ന നമ്മുടെ ഖത്തർ നാഷണൽ തിയേറ്ററിൻ്റെ ആ ഒരു പാർട്ട് എത്തുമ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതിൽ ആഡ് ചെയ്യണം, എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ട്രാഫിക് ഉണ്ട് കേട്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അറിയിക്കണം എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ 5000997. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രാഫിക് അപ്ഡേറ്റ്. ഇപ്പോഴത്തെ
7: ബ്ലോക്കിനെ പട്ടിലാക്കും റേഡിയോ സുനോ ട്രാഫിക് അപ്ഡേറ്റ്.
6: പച്ച ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ വണ്ടി എടുത്ത് പോയിക്കോളൂ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയത് നല്ല ബ്യൂട്ടിഫുൾ സോങ്സും ഇവിടെയുണ്ട്. അഥവാ റെഡ് ലൈറ്റിൽ പെട്ടുകിടക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോയിക്കോളൂ. ആൻഡ് ഇതിനിടയിൽ നമ്മുടെ ഫൈസലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മുമ്പ് വന്നതാണ്, അത് വായിക്കാൻ ഞാൻ അപ്പോൾ വിട്ടുപോയി. അസ്സലാമു അലൈക്കും. വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ക്വാറന്റൈനിൽ വെച്ച് വിചാരിതമായിട്ട് കണ്ടുമുട്ടിയ ഇപ്പോൾ കൊറിയയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് റജിലിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അന്ന് തുടങ്ങി ആ സൗഹൃദം സൗഹൃദം ഇന്നും അതേ സ്നേഹത്തോടെ നിലനിർത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ദൂരെയാണെങ്കിലും എപ്പോഴും മനസ്സിൽ ഉണ്ടാകുന്ന ഒരാളാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നല്ലതായിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ജന്മദിനാശംസകൾ ഫൈസലിൻ്റെ വകയും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വകയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊറിയയിലേക്ക് ഈ ഒരു ബർത്ത്ഡേ വിഷസ് എത്തിച്ചേക്കൂ കേട്ടോ.

നല്ലൊരു പാട്ടിലേക്ക് പോവാണ്. ശ്രീറാമും ഭൂമിയും പാടിയ പാട്ടാണ്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നോളൂ. ഞാൻ തിരിച്ചു വന്നിട്ട് സ്കോർ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും 125 എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. 4 wicket നഷ്ടത്തിൽ 10 over കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇനി ബാക്കി എന്താണ്, ഇന്ത്യയുടെ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഐ വിൽ ബി അപ്ഡേറ്റിംഗ് യു ഗൈസ്. ഓക്കേ.

0: Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joyalukas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joyalukas app. Advanced booking offers valid until 7th November only. Joyalukas, world's favorite jeweler.
2: ജിസിസിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായെത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ. ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
3: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സേതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം in association with Olive Suno Radio.
4: You're listening to
5: 917 Evenings.
6: Joy Alukas 917 Evenings
7: presented by
8: Joy Alukasil. Verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
9: Powered by
10: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസിന്റെ രുചി അറിയാം. കോൾ 4000-1707.
11: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ഈ പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര രസമാട്ടോ. പ്രത്യേകിച്ചും പുറത്ത് നല്ല മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓഹ് പറയേ വേണ്ട, നല്ല രസമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് മഴയും ഇടിയൊക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു, നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യണ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടിവെട്ട് ബൗളിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ടീം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. 157 ആണ് ഇപ്പോഴത്തെ ഒരു റൺസ് എന്ന് പറയുന്നത്. ആൻഡ് 12.4 ഓവേഴ്സ് ആയിട്ടേ ഉള്ളൂ. 5 വിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. സഞ്ജു സാംസൺ ഓൾറെഡി 3 റൺസ് എടുത്തിട്ട് തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ. 68 റൺസാണ് 27 ബോളിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇഷാൻ കിഷൻ 37 റൺസ് എടുത്തപ്പോഴേക്കും ഔട്ടായിപ്പോയി. ശ്രേയസ് അയ്യറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു റൺസ് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. തിലക് വർമ്മ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 12 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ആൻഡ് നമൻദീറും കുറച്ച് മുൻപ് ഔട്ടായിട്ടുണ്ടായിരുന്നു 10 റൺസ് എടുത്തപ്പോൾ തന്നെ. നിതീഷ് കുമാർ റെഡ്ഡി 17 റൺസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയാൻ. ഇനി എന്തായാലും നോക്കാം, നമുക്ക് എന്തായിരിക്കും എന്നറിയില്ല. ഇന്ത്യ ജയിക്കുമോ നേരെ തിരിച്ച് വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമോ എന്നൊന്നും അറിയില്ല. ഈക്വലി പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടീം, ഈക്വലി ഭയങ്കര സ്ട്രെങ്ത് ഉള്ള രണ്ട് ടീം. അതുകൊണ്ട് തന്നെ എന്താകുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് മിക്കവാറും തിലക് വർമ്മ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി രണ്ടുപേരും നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മുടെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് ആണ്. ഹീസ് ഓൺ ദ സ്ട്രൈക്ക് ആൻഡ് 12.5 ഓവേഴ്സ് 158 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് ജോസഫാണ് ബോൾ ചെയ്യാനായിട്ട് നിൽക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിട്ട്. സോ വിൽ സി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം അപ്ഡേറ്റുകളും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഒന്ന് ഗോൾഡ് അപ്ഡേറ്റ് എന്തായി എന്ന് പറഞ്ഞാലോ. സോ ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്കൈ ജ്വല്ലേഴ്സിന്റെ ഗോൾഡ് അപ്ഡേറ്റിലേക്കാണ്, അല്ലെങ്കിൽ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്കാണ്.
1: Today's gold rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamoor.
0: 24 ക്യാരറ്റ് ഗോൾഡ് 506 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 466.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 442 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 382 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് സ്കൈ ജ്വല്ലേഴ്സ് ആണ്. ആൻഡ് വി ആർ ഗോയിങ് ഫോർവേഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ സുനോ അപ്ഡേറ്റ്. സുനോ ബോളിവുഡ് എല്ലാം ഇത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആകെ പദ്ധതി കുറച്ച് നേരമായിട്ട് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളിലേക്കും ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ചില സമയത്ത് നമുക്ക് ഈ മാറിപ്പോവല്ലോ ചില കാര്യങ്ങൾ. ആ മാറിപ്പോകുന്ന കഥയെക്കുറിച്ചിട്ടും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. ഇപ്പോൾ പഥാനിൽ നിന്നും സൂപ്പർ സോങ്, അർജിത് സിംഗും സുകൃതി കക്കറും പാടിയ പാട്ട്. അത് തെറ്റില്ലല്ലോ അല്ലേ? ഓ സമാധാനം.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100 ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
1: 917 E.

സിംഫണി എന്ന് പറയുന്ന സിനിമയിൽ നിന്നുള്ള നല്ലൊരു പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഹായ് അഷ്ടമി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വലിയ വിശേഷങ്ങളൊന്നും ഇല്ല. നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദോഹയിൽ നിന്നും ദുഖാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുഖാനിൽ മഴക്കാറുണ്ട് ചെറുതായിട്ട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഴക്കാറുണ്ടാകും, കാരണം മഴ പെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല മഴ മാത്രമല്ല, നല്ല ഇടിവെട്ടിയ മഴ, അതായത് അതിഗംഭീരമായിട്ടുള്ള ശക്തമായ കാറ്റും ഇടിക്കും മഴയ്ക്കും ഒക്കെ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഖത്തർ കാലാവസ്ഥാ വകുപ്പ് തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഇന്ന് മുതൽ ഒക്ടോബർ 11 മുതൽ ബുധനാഴ്ച ഒക്ടോബർ 14 വരെ അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആവാം. എൻ്റെ ആകെ ഉള്ള ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ പറഞ്ഞ ദുക്കാനിലും അങ്ങ് ഈ പറഞ്ഞ സൈഡിലൊക്കെ പോയിട്ട് മഴ പെയ്തിട്ടിങ്ങനെ ഞാൻ വന്നു കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോകാണ്ട് കുറച്ചൊന്ന് ദോഹയിലേക്കൊക്കെ ഒന്ന് വന്ന് നമ്മളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? എനിക്കിത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം തൽക്കാലം മഴ വരുന്നു എന്ന് കേട്ടപ്പോൾ ഉള്ളൊരു ആഗ്രഹമാണ്. എന്നാലും ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നൊരു കഥയെക്കുറിച്ചിട്ട്. എനിക്ക് നിങ്ങളോടാണ് ആ കഥ ചോദിക്കാനുള്ളത്. പക്ഷെ അപ്പോഴേക്കും എന്താ ഒരു പാട്ട് വന്ന് കയറിയതേ, നമ്മുടെ ഉദിത് നാരായണനും സുജാത ചേച്ചിയും പാടിയ പാട്ട്. പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് അതിലേക്ക് കിടക്കാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ സമയം ദാ 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഈ ഒരു സമയം ഞാൻ ചിലത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വേണം എന്ന് വിചാരിക്കുക മാറിപ്പോവുക, എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ മാറിപ്പോവുക, അങ്ങനെ മാറിപ്പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന സംഭവത്തെ കുറിച്ചിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഞാനൊരു വാർത്ത വായിക്കായിരുന്നേ, സംഭവം ഒരു കോളിഫ്ലവറിന് വേണ്ടിയിട്ട് ഒരാൾ ഓർഡർ ചെയ്തതാണ് ഓൺലൈൻ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു ആപ്പിൽ. പക്ഷെ വാങ്ങിച്ചിട്ട് അവസാനം വീട്ടിലേക്ക് സാധനം വന്നത്, അതായത് കറിയൊക്കെ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് സാധനം വന്നത് കോളിഫ്ലവർ വന്നില്ല, അതിൻ്റെ ചുറ്റുമുള്ള ഇല മാത്രം വന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അത് വാങ്ങിച്ചു നോക്കാണ്ട് ചിലപ്പോൾ കിട്ടുന്നത് നല്ലപോലെ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക, കിട്ടുന്നത് ചിലപ്പം പ്രശ്നം പറ്റും. അങ്ങനെ ഈ ഓൺലൈൻ ഡെലിവറി, ഓൺലൈനിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പം തന്നെ ഒരു കോമഡി സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അതായത് തമിഴ്നാട്ടിലുള്ള ഈ വീഡിയോസൊക്കെ ഇടുന്ന ഒരു സാധാരണ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീഡിയോ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി കണ്ട് കാണും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേട്ടൻ എങ്ങനെയോ ചേട്ടൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ തന്നെ ഒരു മണ്ടത്തരമാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എന്തോ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു സ്വീറ്റ്സ് കഴിക്കണം എന്നുണ്ട്, സ്വീറ്റ്സൊക്കെ ആരെങ്കിലും ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ ആൾ തമാശക്ക് എന്തോ പറഞ്ഞതാ. പിന്നെ നടന്നതെല്ലാം എൻ്റെ പൊന്നു മക്കളെ കോമഡി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കോമഡിയാണ്. അതായത് സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് പാവം ഓർഡറോട് ഓർഡർ, അതായത് എല്ലാവരും നിരത്തി പിടിച്ച് ഓർഡർ ചെയ്തു എല്ലാം, അതായത് ഫ്രിഡ്ജ്, ടി വി, ഡ്രസ്സ്, സാധനങ്ങൾ എല്ലാം ഓർഡർ ചെയ്തു. ഈ ചേട്ടൻ്റെ അഡ്രസ്സിലേക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒക്കെ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ചേട്ടൻ പെട്ടില്ലേ, ഇതൊക്കെ പിന്നെ തിരിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടണ്ടേ. അങ്ങനെ ചേട്ടൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സ്വീറ്റ്സ് തന്നെ ഞാൻ കേട്ടെ, അത് കിന്തമാതിരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീൻ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഇതുപോലെ നമുക്കും ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ മാറി വന്നതാവാം, ചിലപ്പോൾ ഓർഡർ ചെയ്ത് തെറ്റിപ്പോയതാവാം, ചിലപ്പോൾ ഓർഡർ ചെയ്ത് മാറിപ്പോയതാവാം, വേറെ എന്തെങ്കിലുമൊക്കെ വന്നതാവാം. ഇങ്ങനെ ഈ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് മീ. ഓക്കെ, 5000-00917-ലേക്ക് ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: It's back.
6: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേട ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ് എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
7: വേഗമാകട്ടെ ഈ ഓഫർ ഒക്ടോബർ 19 വരെ മാത്രം.
8: ഹായ്, ഞാൻ മാലാ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
5: Yes, Bebo.
4: Pay just 25% now and I can lock the gold price.
5: Yes.
4: What's the catch?
5: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
4: I still can't believe it. No catch.
5: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
6: It's back!
7: LG and Zappos Mega Promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individe oro purchase lu neda. Urappaya gift voucherugal. Oppo 3 varshate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Innu thanne sandarshikku Zappos stores LG brand shops. Allengil zapposuk.com.
8: Vegamagate ee offer October 19 vare maatram.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമുക്ക് ചെറുതായിട്ട് ഓൺലൈൻ ഡെലിവറിയിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഡെലിവറി വല്ലാതെ നമ്മൾ ഈ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ പബ്ലിക്കലി നമ്മൾ അല്ലെങ്കിലും നമ്മളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും പബ്ലിക്കലി അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു ചേട്ടന് ഓൺലൈൻ ഡെലിവറിയോട് ഡെലിവറി വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ വീഡിയോസ്, കാരണം ആൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളെ മനസ്സിലായി തോന്നുന്നു. നമ്മുടെ ആരായിരുന്നു കുറച്ച് മുമ്പ് ശ്രീപ്രശാന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പാപം ആൾക്ക് എവിടുന്നൊക്കെയാണെന്നറിയോ, പല പല സെഞ്ചറികളിൽ നിന്നും പല പല എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എനിവേ, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഡെലിവറി ചെയ്തിട്ടുള്ള ലൈക്ക് എന്താ പറയുക, ഓർഡർ ചെയ്തു പക്ഷേ തെറ്റിപ്പോയി ഡെലിവറി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണ് വന്നത്, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ മെസ്സേജുകളായിട്ട് വന്നിട്ടുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ.
7: അഷ്ടമി നമസ്കാരം. അഷ്ടമി, ഇത് ഓൺലൈനിൽ പറയുമ്പോൾ എനിക്കൊരു സ്ഥലത്ത് നിന്ന് തല്ലിട്ടുണ്ടായിരുന്നു. അതായത് കൊറോണ സമയത്ത് ഞാൻ ഒരു ഓൺലൈൻ കമ്പനിയിൽ, ഒരു മലയാളി കമ്പനിയാണ്, ആ സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ അവര് ഏറ്റവും കൂടുതൽ പോകുന്നത് മീന്, അങ്ങനെ മലയാളികളെ മീൻ സാധനങ്ങളാ പോകുന്നത്. അങ്ങനെ ഒരു ചേട്ടെ, വക്രയിലുള്ള ചേട്ടെ മീൻ ഓർഡർ ചെയ്ത്, അപ്പൊ ഞാനാ പോകുന്നത്. അപ്പൊ മീനല്ലോ, എന്നാ മീന് എന്നൊന്നും അറിയില്ല. ഞാൻ പോയി, അവിടെ പോയി ചേട്ടൻ വെൽക്കം ചെയ്തപ്പാടും പിന്നെ അങ്ങോട്ട് ഞാൻ കാത് പൊത്തി. അടുത്ത ഫ്ലാറ്റിലുള്ള ഒരു പുള്ളിക്കാരൻ വന്ന്, അപ്പൊ ഈ പുള്ളിക്കാരന്റെ ചേട്ടന്റെ ഫ്രണ്ടിന്റെയാണ് കേട്ടോ. ആ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു എന്താണ്. അപ്പൊ ആ ചേട്ടൻ പറയുന്നത്, ഞാൻ ഇന്നൊരു നല്ല മീൻകറി ചോറും, അതായത് സ്വന്തമായിട്ട് വെച്ച് കഴിക്കാൻ വേണ്ടിട്ട് നിന്ന സമയത്ത് മീന് വന്നതില്ലേ വൈകിട്ട് 6 മണി, പുള്ളിക്കാരൻ ജോലിക്കും പോവാണ്ട് ഒരു മീൻകറി ചോറും കഴിക്കാൻ വേണ്ടി നിന്ന പുള്ളിക്കാരന് മീന്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിയില്ല, നമ്മള് ജസ്റ്റ് ഡെലിവറിയാണ്, ഒരു ഓഫീസിൽ നിന്ന് സാധനം തന്നതാ, ക്യാഷും തന്ന്. പക്ഷേങ്കില് എനിക്ക് ആ സമയത്തില്ലേ, അയ്യോ ഈ പണി കളഞ്ഞ് പോയാലോ, അത്രത്തോളം ഇതായി എനിക്കും ഒരു ഭയങ്കര സങ്കടം. അതായത് പുള്ളിക്കാരൻ ലീവ് എടുത്ത് പിന്നെ ഒരു മീൻകറിയും ചോറും തിന്നാൻ വേണ്ടിട്ട് രാവിലെ മുതൽ കാത്തിരുന്നിട്ട് വൈകിട്ട് അത് മീന് വന്നത്. മറ്റേ ചേട്ടൻ വന്നിട്ട് എന്റെ അടുക്ക് ഇങ്ങനെ കൈനെ കൊണ്ടെല്ലാം കാണിച്ചു. അയ്യോ, ഞാൻ അവിടുന്ന് എങ്ങനെയാ ഓടി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ ജീവിതത്തിൽ ഈ ഓൺലൈനിലെ ഇത്, ഞാൻ ആകെ ഒരു മാസം തന്നെ പോയിട്ടുള്ളൂ കൊറോണന്റെ സമയത്ത്, അതോടുകൂടി നിർത്തി.
6: അതാണ്, ഇതുപോലെ തന്നെ വേറൊരാൾക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ.
8: ഒരു ഷർട്ട് ഓർഡർ ചെയ്തായിരുന്നു, 2XL എന്ന് പറഞ്ഞിട്ട്. 2XL ഷർട്ട് വന്നപ്പം എന്റെ 10 വയസ്സുള്ള മോനാണ് പെട്ടെന്ന് നടക്കുന്നത്.
6: അങ്ങനെ ഈ പറഞ്ഞ സൈസ് ഇഷ്യൂസും ഒരുപാട് പേർക്ക് വരാറുണ്ട്. എന്തായാലും ഒന്ന് ആദ്യം കേട്ട വോയിസ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്ന റിജീഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വോയിസ് നോട്ട്, അതായത് ഷർട്ട് ഓർഡർ ചെയ്ത് മാറിപ്പോയത് എനിക്ക് തോന്നുന്നു ജോർജിനാണെന്ന് തോന്നുന്നു. ജോർജ് നല്ല പേര്, JJG എന്ന് എനിക്ക് കാണുന്നുള്ളൂ. എന്തായാലും സൂപ്പർ. ഇതുപോലെ പല പല ഈ പറഞ്ഞ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരാറുണ്ട്. എനിവേ, നമുക്ക് ഈ പറഞ്ഞ അങ്ങനത്തെ കുറച്ചധികം കഥകളിലേക്ക് ഇനിയും പോകണം. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ട് കേട്ട് വരാം. നിങ്ങൾക്കും ഇതുപോലെ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. 5000 9017 ലേക്ക് മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോളൂ 444-4917 ലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
2: It's back.
3: LG and Zephyr's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर. ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് കണക്കുകയാണെങ്കിൽ 24 ക്യാരറ്റ് ഗോൾഡ് 506 കത്തറിയാൽ 22 ക്യാരറ്റ് ഗോൾഡ് 466.5 പൂച്ചും കത്തറിയാൽ 21 ക്യാരറ്റ് ഗോൾഡ് 442 കത്തറിയാൽ 18 ക്യാരറ്റ് ഗോൾഡ് 382 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയാൻ. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ചധികം ആൾക്കാർ ചില ആഡുകൾ കണ്ടിട്ടൊക്കെ വാങ്ങിച്ച്, അത് പക്ഷെ ചെറുതായിരുന്നു, മിനിയേച്ചർ പോർഷൻസ് ആയിരുന്നു, അങ്ങനെ സൈസ് മാറിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതിനിടയിൽ സനലേട്ടൻ്റെ ഒരു മെസ്സേജ്, ഭയങ്കര തമാശയൊക്കെ ആണ്, ഇടയ്ക്കൊക്കെ ഇഞ്ചിച്ചായ ആരെയിലൊക്കെ കൊണ്ടുവരാൻ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോട്ടോ, ഓൺലൈനിൽ ക്യാഷ് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, നല്ല ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ ആരോ എനിക്കിവിടെ മെസ്സേജ് അയച്ചു കൊണ്ട് തരട്ടെ എന്തോ ചോദിച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ സൂക്ഷിക്കണം, എനിക്ക് ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പൈസ ഇടേണ്ടി വരുമെന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ പൈസ കൊടുക്കും. അതാണ് എന്തായാലും അതിനിടയിൽ നമുക്ക് ചെറുതായിട്ട് അപ്ഡേറ്റിലേക്കും കൂടി ഇത് പോയല്ലോ. അതായത് ഇവിടെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിങ്സ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 223 റൺസ് എടുത്ത് ഓൾ ഔട്ടായാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് തീർന്നത്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ്റ്റ് ഇൻഡീസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ബൗളിംഗ് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇന്ന്, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആയിരുന്നു ഇന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് 223 ഓൾ ഔട്ടായി നിൽക്കുന്ന ഇന്ത്യനെ നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും കുഴപ്പമില്ല, വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. 1.2 ഓവേഴ്സ് ആയപ്പോഴേക്കും ജസ്റ്റ് 3 runs എടുത്ത് നിൽക്കുകയാണ്. ഇന്ത്യയുടെ കയ്യിലും ബോളേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും കുറവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്താകും വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് എന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും 223 ആയിട്ട് നിൽക്കുകയാണ്. അതായത് 224 runs എടുത്തിട്ടാണ് ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ ജയിക്കേണ്ടത്. സോ ലെറ്റ് സീ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നേരെ ഒരു പാട്ടിലേക്കും കൂടി പോയാലോ. തമിഴ് ഫ്രഷ് സോങ് ഓഫ് ദി ആർ.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Toyota Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Toyota Lucas app. Advanced booking offers valid until 7th November only. Toyota Lucas, world's favorite jeweler.
1: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി 100 days സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100% ഷോപ്പിംഗ് മഹാമഹം.
2: മർസ, ബി ഫ്രഷ്, ബി യു. 917 evenings.

ഡോക്ടർ പേഷ്യന്റിൽ നിന്ന് നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. നമുക്കൊക്കെ തന്നെ ഉണ്ടല്ലോ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ചും നല്ല സുഖമുള്ള പാട്ടൊക്കെ കേട്ട് അതിൻ്റെ കഥകളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ ഒരു വല്ലാത്തൊരു രസമാണ്. അപ്പം അതുപോലെ ചില പാട്ടുകൾ പാടാനും പറയാനും ഒക്കെ ആയിട്ട് ഒരാൾ നമ്മളുടെ അരികിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ.

ഫ്രണ്ട്സ്, അതി ഗംഭീരമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതിനുവേണ്ടി ക്യൂ ടിക്കറ്റ്സിലേക്ക് ചെല്ലുക, ഇപ്പൊ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഷഹബാസ് അമ്മൻ നമ്മളോടൊപ്പം ഇരുന്ന് പാടുന്നതും പറയുന്നതും ഒക്കെ തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അപ്പൊ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോളൂ. ക്യൂ എൻ സി സിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടിക്കറ്റ്സിന് വേണ്ടി ക്യൂ ടിക്കറ്റ്സിലേക്ക് ചെല്ലാനായിട്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഒഫീഷ്യൽ റേഡിയോ പാർട്നേഴ്സ് ആയിട്ട് റേഡിയോ 91.7 FM ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇനി വരുന്ന ആ ഒരു വീക്കെൻഡ് ആഘോഷിക്കുന്നത് ഷഹബാസ് അമനോടൊപ്പം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
2: Now? We still have time for the festive season.
1: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Joy Alukas 917 evenings presented by
3: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
6: powered by
4: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de rizhi ariyam call 4001707
5: and
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. ഈ ഒരു സമയം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ AI ചാറ്റ് ബോട്ടുകളോടുണ്ടല്ലോ, അതിനോടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? കാരണം കുറേ ആൾക്കാർക്ക് ഇപ്പോൾ പുതിയൊരു ശീലമുണ്ട്, ഈ AI ചാറ്റ് ബോട്ടിനോടൊക്കെ നമ്മളുടെ വിഷമങ്ങൾ പറയുന്നവരുണ്ട്, നേരെ തിരിച്ച് വെറുതെ അതിനോട് വഴക്കിടുന്നവരുണ്ട്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ചേഞ്ചസ് വന്നിരിക്കുകയാണ്. സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AIയുടെ തന്നെ ചാറ്റ് ബോട്ടുകളായിട്ടുള്ള ഒരുപാട് ഒരുപാട്, അതിപ്പം ക്ലൗഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഓരോന്നിലും നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഭയങ്കര റൂഡായിട്ട്, ഭയങ്കര ക്രൂവലായിട്ട് അതിനിങ്ങനെ ഒരുമാതിരി ചീത്ത പറയണ പോലെ ഒക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കൂലേ, നമ്മൾ സംസാരിക്കൂലായിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ സംസാരിക്കൂലേ. ഇപ്പോൾ ഒരു മനുഷ്യനോട് പോയിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ചിലപ്പോൾ ഉറന്നത് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ക്ലൗഡ് പോലെയുള്ള AI മോഡലുകൾക്ക് ഇനി നമ്മൾ ക്രൂവലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയുടെ രീതിയിലോ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹ്യൂമനെ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്ത് നോക്കിക്കോ, അവരോട് പറയാൻ പറ്റാത്ത പോലെ, ചെയ്യാൻ പറ്റാത്ത പോലെ ഇനി AIയോടും ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് അതിനി അലോ ചെയ്യില്ല, നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ AI അല്ലെങ്കിൽ ഈ ക്ലൗഡിനോടൊക്കെ തന്നെ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോക്കോളിനനുസരിച്ചിട്ടൊക്കെ അല്ലാതെ അതിന് അപ്പുറം ഒരു ഒരു മോശമായ രീതിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, അതായത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ ഗെയിൻസ്റ്റായിട്ട് എടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പോളിസി ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ട് തോന്നി. ആൻഡ് അറ്റ് ദ സെയിം ടൈം വളരെ നല്ലൊരു ചേഞ്ച് ആയിട്ടും തോന്നി. ഈ പുതിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഈ ചാറ്റ് ഒന്നുകിൽ കട്ട് ഓഫ് ആകും ചില കേസസിൽ, ക്ലൗഡ് തന്നെ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ആക്കും. അതുപോലെ യൂഷ്വലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ എന്താണ് ക്ലൗഡ്, ഇത് മര്യാദയ്ക്ക് ഒന്ന് താവേറതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയുള്ള രീതിയിലുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിലുപരി വേറെ രീതിയിൽ നമ്മൾ സംസാരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബിഹേവിങ്ങിൽ നമ്മളുടെ സംസാരത്തിൽ മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് ചാറ്റ് എൻഡ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ് ഡസ് ഗീവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് AI. ഇങ്ങനെയാണ് കമ്പനീസ് പറയുന്നത്. വെരി ഗുഡ് തോട്ട്. കാരണം മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ മെൻ്റൽ ഹെൽത്ത് ചിലപ്പം ഡിസ്ട്രോയ് ആവുന്നത് ഇങ്ങനത്തെ ചില ടെക്നോളജി വൈസിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ വരുന്നതിലൂടെ ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പം വന്നേക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തരാനായിട്ടുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. ഇതൊരു നല്ല കാര്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. 5000997 ലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം,
3: മീഴിയിലേക്ക്
2: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
2: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
5: 917 ഈവനിംഗ്
6: ജോയ് ആലുക്കാസ്. 917 ഈവനിംഗ് പ്രസന്റഡ് ബൈ
7: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
8: പവേർഡ് ബൈ
9: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000-1707.
10: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് നേരമായി നമ്മൾ കുറച്ച് AI കഥകൾ പറയുകയായിരുന്നു അല്ലേ. അങ്ങനെ സ്ട്രീറ്റ് ലോസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് AI എടുത്ത് നമ്മൾ നല്ല രീതിയിലാണോ നിൽക്കുന്നതെന്നൊക്കെ നോക്കാനായിട്ടാണ് ഈ ഒരു സംഭവം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ ബേസിക്കലി ഒരു രീതിയിലും ഈ പറഞ്ഞ AI ചാറ്റ് ബോട്ടുകളെടുത്ത് നമ്മൾ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചാറ്റ് എൻഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള അതിലും കൂടുതൽ എന്തെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ മാനുഫാക്ചറേഴ്സിന് പോലും ഈ പറഞ്ഞ ഓപ്പറേഷണൽ കോമ്പോണൻസിൽ എന്തെങ്കിലും രീതിയിൽ AI ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ആ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന സംഭവമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആൻറ്റി സർവിലൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ആൻഡ് ഹ്യൂമൻ കൺട്രോൾ ഓഫ്കോഴ്സ് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ AI ടെക്നോളജിയും കാര്യങ്ങളും അല്ലെങ്കിൽ റോബോട്ടിക്സ് ഒക്കെ തന്നെ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നൊരു സമയമാണ്. സോ ആ ഒരു ടൈമാണെങ്കിൽ പോലും ഒരു ഫിസിക്കൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഒരു ഹ്യൂമൻ പ്രസൻസ് കറക്റ്റായി വേണമെന്നുള്ളത് ഈ പറഞ്ഞ ഒരു AI രീതിയിലുള്ള എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് തിങ് ബിക്കോസ് എങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു റോബോട്ടോ അല്ലെങ്കിൽ AIയോ ആണെങ്കിൽ തന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ടെക്നോളജി ആണല്ലോ, മാറ്റാനും തിരിക്കാനൊക്കെ പറ്റും. പക്ഷെ നേരെ തിരിച്ചൊരു ഹ്യൂമൻ കൺട്രോളിൽ ആണതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് അറ്റ് എനി ടൈം. സോ അതേസമയം നേരെ തിരിച്ച് ഹ്യൂമൻ ഒരു പരിധി കഴിഞ്ഞ് അതിനെ ഒരു മോശമായ രീതിയിൽ കൺട്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേ ഹാവ് പുട്ട് ദിസ് ലൈക്ക് ഒരു AI ചാറ്റ് ബോട്ടിനടുത്തൊക്കെ നമ്മളൊരു റൂഡ്ലി ബിഹേവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്യുവർ റെസ്ട്രിക്ഷൻസ് AI കമ്പനീസ് കൊണ്ടുവന്നത് കേട്ടോ. ആൻഡ് അതിനിടയിൽ ഒരാളുടെ മെസ്സേജ് ഉണ്ടല്ലോ, ആദിനാഥ്, കാശിനാഥ്, ബദ്രിനാഥ് ആൻഡ് അമർനാഥിന് വേണ്ടിയിട്ട് ഇല്ലുമിനാറ്റി സോങ് വെക്കാമോന്ന്. അച്ചോടാ, ഇവര് ഫുൾ ഇലുമിനാറ്റി ആൾക്കാരാണല്ലോ, ഇവർക്ക് എപ്പോഴും ഈ പാട്ട് മതിയെന്ന് തോന്നുന്നല്ലോ. വേറെ പാട്ട് എടുത്താണെന്ന് ചോദിക്കണം കേട്ടോ, എല്ലാ ദിവസവും വന്നിട്ട് ഈ പാട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പാട്ട് നമ്മൾ കേൾക്കണം, ഒരേ പാട്ട് തന്നെ കേട്ടിട്ടിരിക്കരുത് കേട്ടാ. ഓക്കെ, എന്തായാലും മക്കളോട് എൻ്റെ അന്വേഷണം പറയുന്നു. ആൻഡ് അതിനോടൊപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ടൈം നോക്കട്ടെ, ഞാൻ ആ പാട്ട് എടുത്ത് നമ്മളുടെ ഈ ഒരു ഓണെയറിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ബദ്രിനാഥിലൊരു പാട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മലയാളമായിരിക്കും കുറേ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവുക. ഐ തിങ്ക് വി മൈറ്റ് ഹാവ് ദ മലയാളം ഹിയർ, ബട്ട് ഇല്ല, എൻ്റെ കയ്യിൽ അതിൻ്റെ തെലുഗു ആണ് എനിക്ക് ഫേവറേറ്റ്. ഒരു ബദ്രിനാഥിൻ്റെ ഒരു സോങ് ഉണ്ട് ബദ്രിനാഥ് മൂവിയിൽ തന്നെ, അല്ലു അർജുൻ്റെ ഒരു മൂവിയിൽ. ആ പാട്ട് നെക്സ്റ്റ് ടൈം ഞാൻ ബദ്രിനാഥിന് വേണ്ടി സെപ്പറേറ്റ് ഞാൻ വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നേരിതാ ഇലുമിനാറ്റി കുട്ടികൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ധന്യ, ദ സോങ് ഇസ് ഹിയർ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Huawei App Gallery.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Joy Alukas 917 evenings presented by
2: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
5: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfun Madgut thudangi authentic Arabic cuisine ruji ariyam call 4001707
4: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Chennai Beats.
8: Tamil, head of the hour.
9: In the art of Podumakulanda.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: 917 ഈവനിംഗ്സ്.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റിലേക്കും കൂടി ഒന്ന് പോകേണ്ട സമയമായിരിക്കല്ലേ. കാരണം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. 224 വെസ്റ്റ് ഇൻഡീസിന് ഇപ്പം ഇന്ത്യ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ആൻഡ് ഏകദേശം 16 കംപ്ലീറ്റ് ആകുമ്പോൾ 5 നഷ്ടത്തിൽ 159 റൺസ് എടുത്ത് നിൽക്കുകയാണ്. റൂദർഫോർഡ് ആൻഡ് പോളാണ് ഇപ്പോൾ റൈറ്റ് നൗ ക്രീസിലുള്ളത് ബാറ്റിംഗിൽ. ആൻഡ് ഇവിടെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. സോ 159, അതായത് ഏകദേശം ഇനി ഒരു 24 ബോള് ബാക്കിയുണ്ട്. 65 റൺസ് എടുക്കണം വെസ്റ്റ് ഇൻഡീസിന്. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു ബൗളേഴ്സൊക്കെ തന്നെ നല്ല അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനിയും ഈ ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് ജയം കൈവരിക്കാം. പക്ഷേ ഈ T20 ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും എങ്ങനെയും മാറി മറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അല്ലേ. ഒരു വിക്കറ്റ് കുറച്ച് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏകദേശം ഇപ്പം 5 ആയല്ലോ. സോ വി ഹാവ് ടു ലിറ്ററലി വെയിറ്റ് ആൻഡ് സീ. ആ അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇവിടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരമാണെങ്കിൽ അതുപോലെ തന്നെ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരവും നടക്കുന്നുണ്ട്. അതും T20 സീരീസ് തന്നെയാണ്. അവിടെ പാകിസ്ഥാനായിരുന്നു ലീഡിങ്ങിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. ആൻഡ് ഈവൻ ടുഡേ അഗെയിൻ പാകിസ്ഥാൻ വിൻസ് ബിക്കോസ് 215 റൺസ് എടുത്തിട്ടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. 133 ശ്രീലങ്കയ്ക്ക് എത്താൻ പറ്റുള്ളൂ. 82 റൺസിൻ്റെ വ്യത്യാസത്തിലാണ് ഇന്ന് പാകിസ്ഥാൻ ജയിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് 160 നിൽക്കുകയാണ്. നമുക്ക് നോക്കാം അങ്ങനെ 64 റൺസ് 23 ബോളിൽ നിന്നും ആ ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് വെസ്റ്റ് ഇൻഡീസിന്. ആൻഡ് വി വിൽ സീ വാട്ട് വിൽ ഹാപ്പൻ എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppan needu free cash vouchers.
7: In association with
2: third party insurance, ne mikacha choice Bima third party liability. Call 800-786, WhatsApp 740-50555, or visit bima.com.qa.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Hi, this is Kalyani Priyadarshan.
11: Appa Chandrasekharan super hero ano?
10: You are listening to Radio Suno 91.7.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare maatram
2: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ അഷ്ടമിക്ക് നിങ്ങളോട് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റിയുടെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ദേ ഹാവ് സെഡ് ഇറ്റ്സ് റെക്കോർഡ് ദാറ്റ് 8,91,218 ട്രാൻസാക്ഷൻസ് ആണ് ഡിജിറ്റൽ ചാനൽസിലൂടെയൊക്കെ തന്നെ ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 31 ഈ വർഷം നടന്നിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ത്രൂ വെബ്സൈറ്റ് ആയിരിക്കാം, അതുപോലെ ഡിജിറ്റൽ സർവീസസിലൂടെയൊക്കെ തന്നെ ആയിരിക്കാം, മൾട്ടിപ്പിൾ സർവീസസും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ടോട്ടലി ഇവിടുത്തെ നമ്മുടെ ഒരു ഡിജിറ്റൽ ആക്സസിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. ആൻഡ് ഇനിയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഡിജിറ്റലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് മാറാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ദേ ആർ ടേക്കിംഗ് എ സ്റ്റെപ്പ് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മെട്രാഷിലാണെങ്കിലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ദേ ആർ ജസ്റ്റ് യുനോ ഇൻക്രീസിങ് ഈച്ച് ആൻഡ് എവറി സർവീസസ്. അതിൽ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫർ ചെയ്യുന്ന ഏകദേശം 300 സർവീസുകൾ, അതിപ്പം വെബ്സൈറ്റിലൂടെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് 200 സർവീസുകൾ ത്രൂ ഔൺ ആപ്പിലൂടെ ആണെങ്കിലും ഒക്കെ തന്നെ ഇറ്റ് ഓൾ കൗണ്ട്സ് ടു ദിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഔൺ ആപ്പ് ഐ ഡോണ്ട് സീ സോ മെനി പീപ്പിൾ യൂസിങ് ഇറ്റ്. സോ ഔൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പും ഉണ്ട് കേട്ടോ, OUN. സോ നമ്മുടെ ഈ മെട്രാഷ് 2 പോലെ അല്ലെങ്കിൽ ഹയർഡ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ വെക്കുന്ന പോലെ യു ക്യാൻ ഓൾസോ കീപ് ദ ഔൺ ആപ്പ് വിത്ത് യു. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ യു വിൽ ബി ലീഡിങ് ടുവേർഡ്സ് ദിസ് ഔൺ ആപ്പ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പല പല ആപ്ലിക്കേഷൻസിൻ്റെയും ഒരു ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ ഓർക്കുകയാണേ. എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്, ഹി വർക്ക്സ് യുവർ, രാകേഷ് എന്നാണ് പേര്. സോ വാട്ട് ഡിഡ് ഹി ഡു ഇസ് ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആളുടെ ഫോണിൽ ഒരു നമുക്ക് ഈ ഹോമിൽ തന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യലോ ലൈക്ക് ഓരോരോ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആളുടെ ഓരോ പേജ് കേട്ടോ ആപ്ലിക്കേഷൻ്റെ ഒരു പേജിൽ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു പേജായിരിക്കും. സെക്കൻഡ് വണ്ണിൽ ഫിലിംസ് കാണാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ആപ്പ് ഉണ്ടെങ്കിൽ അടുത്തത് ഖത്തറിൻ്റെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സർവീസസിൻ്റെയും ആപ്പുണ്ട്. അതായത് ഇപ്പം കർവ ടാക്സിയുടെ ആപ്പ് ഉണ്ടായിരുന്നു പണ്ടിട്ടോ, ഞാൻ പറയുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. കർവയ്ക്ക് സെപ്പറേറ്റ്, ഖത്തർ റെയിലിന് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം, മൂസലാത്തിൻ്റെ വേറെ എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറേ എന്തൊക്കെയോ ആപ്പ്, പിന്നെ ഊബർ, ഇങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞ് അടുത്തത് എത്തുമ്പോഴത്തേക്കും നാട്ടിലത്തെ ടിക്കറ്റിൻ്റെ ഫെയർ നോക്കുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ലോഡ് ആപ്പ്. അത് കഴിഞ്ഞ് അടുത്ത് അങ്ങനെ ഓരോ പേജിലും ഹി ഹാസ് എ ലോഡ് ഓഫ് ആപ്ലിക്കേഷൻ. ആൻഡ് ഐ വാസ് ലൈക്ക് രാഘു എന്തിനാ ഇത്രയധികം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പേജിൽ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് എവിടെ പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂസ് അടിച്ചിരിക്കരുതല്ലോ. അതുകൊണ്ട് ഈ ആപ്പ് ഓൾ ദ ആപ്ലിക്കേഷൻസ് ഇൻ ഹിസ് ഫോൺ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും അതിപ്പോഴും ആൾ കണ്ടിന്യൂ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഓരോ കാറ്റഗറി പോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആവശ്യമായിരുന്നു ഫിലിംസ് എന്ന് എഴുതിയിട്ട് എൻ്റെ ഫോണിലുള്ള എല്ലാ ഫിലിംസിൻ്റെയും ആപ്ലിക്കേഷൻസ്, ഇപ്പം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ ഒരെണ്ണത്തിലായിരിക്കും. അതുപോലെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലായിരിക്കും ഈ തലഭാത്ത് പോലെ കീറ്റ പോലെ എല്ലാം. നേരെ തിരിച്ച് വേറെ ഏതാണ് എന്തെങ്കിലുള്ളത്, AI എന്ന് പറയുന്ന പറഞ്ഞുണ്ട്, അതിലാണ് എൻ്റെ ജെമിനായി, ChatGPT അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. വേറെ എന്താ ഉള്ളത്, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു എൻ്റെ ഫോണിൽ എന്താ ഉള്ളതെന്ന്. ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ അതിനകത്ത് ദർബ് MOT ഉണ്ട്, ഹായ് ഉണ്ട്, QTR അതായത് റോഡ് ടു കത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്, മെട്രാഷ് ഉണ്ട്, അങ്ങനെ പിന്നെ എഡിറ്റ് എന്ന് പറയുന്നൊരു ഒരു കാറ്റഗറി ഉണ്ട്. എഡിറ്റിനകത്ത് എനിക്ക് ക്യാൻവി ഉണ്ട്, ഫ്ലോ ഉണ്ട്, എഡിറ്റ്സ് ഉണ്ട്, സ്നാപ്ഷീറ്റ് ഉണ്ട്, ക്യാപ്കട്ട് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ സോഷ്യൽ മീഡിയ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൈക്കി ഉണ്ട്, ആമസോൺ ഉണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്, സെഫോറ വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്ക. എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഈ പറഞ്ഞ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. റേഡിയോ എന്ന് പറയുന്നൊരു ഒരു കാറ്റഗറിയും കൂടിയുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ തന്നെ റേഡിയോ സുനോ, റേഡിയോ ബഹറിൻ, വോയിസ് കാസ്റ്റ്, റേഡിയോ ഒലിവ് എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊരു അസുഖം ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. എൻ്റെ ഫോണിൽ ഇങ്ങനെ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ഒരിടത്ത് ഇട്ടേക്കാണ്. കുറേ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ബർവ വില്ലേജിലുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഫ്ലെക്സ് ട്രേഡിങ്ങിൻ്റെ ഗുഡ് നൈറ്റ് പറയുക എന്ന് പറട്ടെ. ഓ, ഫ്ലെക്സ് ട്രേഡിങ് എന്താ ബർവ വില്ലേജിലുള്ള എല്ലാവർക്കും മാത്രമാണോ? എല്ലാവർക്കും, ഈ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് വിഷയാട്ടോ. ആൻഡ് അതിനിടയിൽ ഹിദയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഹിദാ ഹാഫിസ്, ഹാഫിസിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷു പറയാമോ? ഉറപ്പായിട്ടും ഹാഫിസേ, ഹാപ്പി ബർത്ത്ഡേ.

സോ ബേസിക്കലി ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്തൊരു കാറ്റഗറിയിൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലുള്ള കാറ്റഗറീസ് എന്ന് പറയണേ. മെസ്സേജ് അയച്ചാൽ മതി 5000917 ലേക്ക്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: നായകൻ. ആകാശമായവളേ, പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: ക്യൂനിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: Hi, this is Fat Lazen.
4: Ramone, ranga chadan kaanikum nu parna kaanikum. Amban, Darsi,
5: odi maga.
1: You are listening to
3: Radio Suno 91.7.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: അങ്ങനെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ ഇന്ന് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ബിക്കോസ് 223 റൺസായിരുന്നു ഇന്ത്യ എടുത്തത്. പക്ഷെ വെസ്റ്റ് ഇൻഡീസിൽ അതിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല. 20 ഓവർ കൊണ്ട് ഏകദേശം 209 റൺസ് മാത്രമാണ് എത്താനായിട്ട് പറ്റിയത് കേട്ടോ. അങ്ങനെ ഏകദേശം 14 റൺസിൻ്റെ ഒരു ഡിഫറൻസിൽ ഇന്ന് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അഭിഷേക് ശർമ്മയുടെ പെർഫോമൻസ്. 69 റൺസ് 30 ബോളിൽ നിന്നും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇന്ന് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബൗളിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അർഷദീപ് സിംഗിൻ്റെ 3 വിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഇതെല്ലാം അടിപൊളിയായിരുന്നു. അർഷദീപ് സിംഗ് മാത്രമല്ല കേട്ടോ, ഈവൻ നമൻദീർ 2 വിക്കറ്റ് എടുത്തു, അക്സർ പട്ടേലും നിതീഷ് കുമാറും ഓരോ വിക്കറ്റുകൾ വീതമെടുത്തു. അങ്ങനെ ബൗളിംഗ് അതിഗംഭീരമായിട്ട് ടൈറ്റാക്കി തന്നെയാണ് ഇന്ന് വെസ്റ്റ് ഇൻഡീസിന് ജയിക്കാനുള്ള ഒരു ചാൻസ് ഇന്ത്യ നഷ്ടമാക്കി കൊടുത്തത്. കാരണം ഇന്ന് ജയിക്കുമെന്നുള്ള രീതിയിലായിരുന്നു തുടക്കം, ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് എത്തിയപ്പോഴേക്കും നേരെ തിരിഞ്ഞു. എന്തായാലും കളികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ആദം എന്നാണ് പേരൊന്ന് വിഷ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിഷ് ചെയ്യും അസഫ്, ഉറപ്പായിട്ടും. നമ്മുടെ ആദം കുട്ടിന് ഞങ്ങളുടെ വക വിഷസ് അറിയിക്കുന്നു, ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നാളെയാണല്ലേ ബർത്ത്ഡേ, അടിപൊളി. അപ്പോൾ നാളെ എൻജോയ് ചെയ്യൂ കുട്ടിയോട്, അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരോടും ഞങ്ങളുടെ അന്വേഷണം കൂടി അറിയിക്കുകയാണ്.

ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഫൈനലി ഒന്ന് ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം 917 ഈവനിങ്സ് അങ്ങനെ ഒന്ന് ചെറുതായിട്ട് സൈൻ ഓഫ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ ചിലർ ചില കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ. നമ്മുടെ MOCI അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് കുറച്ച് മുൻപ് ഞാൻ ഈ ഡിജിറ്റലി ഉള്ള സർവീസസിനെ കുറിച്ചിട്ടും അതിലൂടെ ഉള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഡിജിറ്റലി എന്തുമാത്രം മുന്നോട്ടേക്കാണ് ഖത്തർ വരുന്നതെന്നുള്ളതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആപ്പിൾ പേ ആൻഡ് ഗൂഗിൾ പേ എല്ലാ സർവീസസിന് വേണ്ടിയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് MOCI. അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ ആപ്പിൾ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഒക്കെ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ലഭിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും മൊബൈൽ ആപ്ലിക്കേഷനിലും എല്ലാ സർവീസസിനും വേണ്ടിയിട്ടും ലഭിക്കും എന്നാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസം 11 October നൽകിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഒരു ന്യൂ പേയ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി ക്വിക്ക്ലി ആൻഡ് കൺവീനിയൻ്റ്ലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഇനി എന്തൊക്കെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാം വഴിയെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് തൽക്കാലം ദാ ഒന്ന് ചെറുതായിട്ട് ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നാളെ വീണ്ടും ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Texas. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
3: and
2: Google Podcast.
4: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
5: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sunoo.
1: Action.
2: Mona Dinesha. Adimohamana. Adimoham.
1: Horror. Tanikku pogan anuvadilla. Or drama.
3: Ente kudumbam. Ente swargaraj.
1: Ishta genre edanengilum ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar. And
5: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.

जो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.